രാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

ശക്തനവത്സലസർവശേഷിം സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനവത്സല സർവ

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ ലക്ഷ്മീമഹീ തദനുരൂപ നിജാനുഭാവ നീളാദി ദിവ്യ മലിഷീകര പല്ലവാനാം ആരുണ്യ സംക്രമണ തക്കില സാന്ദ്രരാഗൗ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ.

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹ

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 22 ചൊവ്വാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 6 ഉത്രാടം നക്ഷത്രം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, ആ വാചകം ഇന്ന് നിങ്ങൾക്കായി പറഞ്ഞുതരാം. ലോകത്തിലെ എല്ലാ ശക്തികളും മുൻപേ തന്നെ നമ്മുടേതാണ്. കണ്ണുകൾ പൊത്തിപ്പിടിച്ച് ഇരുട്ടാണെന്ന് കരയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കഴിവില്ലായ്മകളെ കുറിച്ച് ഓർത്ത് പരാതി പറയാൻ എളുപ്പമാണ്. എന്നാൽ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് മുന്നിലുള്ള സംശയങ്ങളും ഭയവും മാറ്റിവെച്ച് നിങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഏതൊരു വലിയ കാര്യവും ചെയ്തെടുക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ബിന്ദുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ കാര്യങ്ങളിലൊന്ന് ബന്ധനം അഥവാ തടവറ തന്നെയാണ്. അഴിക്കൂടിനുള്ളിൽ ഒരാൾ എത്തപ്പെടുമ്പോഴാണ് സാധാരണ നാം ബന്ധനം എന്ന് പറയുന്നത്. എന്നാൽ ശരിക്കും ബന്ധനം എന്നത് മറ്റു ചിലതുകൂടിയാണ്. യഥാർത്ഥ ബന്ധനം അവനവന്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. നാം പലവിധ ചിന്തകളെ, മാമൂലുകളെ മുറുക്ക പിടിക്കുന്നു. ചിലത് മറ്റുള്ളവരെയും സമൂഹത്തെയും തൃപ്തിപ്പെടുത്താനാവും, അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഉണ്ടാവുകയില്ല. എന്നാലും മറ്റുള്ളവരെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെന്ത് കരുതും, എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള ചിന്തയിൽ ആഗ്രഹങ്ങൾ മാറ്റിവെക്കും. ഒരിക്കലോ പലപ്പോഴോ മാത്രമല്ല ഇപ്രകാരമുള്ള ചിന്തകളെ മുറുക പിടിക്കുന്നത്. പിന്നീട് അതുതന്നെയാണ് ശരിയെന്ന ചിന്തയിൽ നാം ആ തെറ്റായ ചിന്തകൾ കൊണ്ട് സ്വന്തം തടവറ പണിയുന്നു. ഇതിൽ നിന്ന് എനിക്കിനി മോചനമില്ല എന്ന് നിരന്തരം വ്യാകുലപ്പെടുന്നു. പല വിവാഹ ബന്ധങ്ങൾ ഇത്തരത്തിൽ തുടർന്നു പോകുന്നുണ്ട്. ഒട്ടും സംതൃപ്തമല്ലാതെ ജോലി, വിദ്യാഭ്യാസം അവനവന്റെ മാതാപിതാക്കളുടെ താല്പര്യത്തിൻ്റെയും നിർബന്ധത്തിൻ്റെയും പേരിലെടുത്തിട്ട് സംഭവിക്കുന്നത്. ഇവയൊക്കെ തുടർന്നു കൊണ്ടുപോകുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം ബന്ധനം പുറംലോകത്തിലല്ല, സ്വന്തം ചിന്തകളിലാണെന്നുള്ള വസ്തുതയാണ്. ഒരു നിമിഷമെങ്കിലും അത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു വരികയോ അവയെ സാവധാനം മാറ്റി നിർത്താനുള്ള ധൈര്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുക. അപ്രകാരം ധൈര്യമുദിച്ചാൽ നാം തിരിച്ചറിയും ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ചതു നേടാൻ നമുക്ക് തടസ്സമായത് ബാഹ്യലോകമല്ല, തൻ്റെ തന്നെ മനസ്സാണെന്ന്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് അനായാസം ഉയരങ്ങളിലേക്ക്, നാം ആഗ്രഹിക്കുന്ന, നാം സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കും. പല മുഖങ്ങൾ ധരിച്ച് എല്ലാവർക്കും മുമ്പിലും ശരിയായി തോന്നിപ്പിക്കാൻ വിഫല ശ്രമം നടത്തി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. നദി ഒഴുകാൻ ശ്രമിക്കുകയല്ല, അത് സ്വാഭാവികമായി ഒഴുകുകയാണ്. അതിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നിനെയും അത് കാര്യമാക്കാതെ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മളോ സ്വയം ഒഴുകുന്നുവോ അതോ എല്ലാറ്റിനോടും ഒത്തുപോകാൻ ബന്ധപ്പെട്ട് ആഗ്രഹിക്കാത്ത ജീവിത വഴികളിലൂടെ ഒഴുകുന്നുവോ? വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഓരോ ദിവസവും നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അല്ലാതെ നാം വിചാരിക്കുന്ന പോലെ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. രാവിലെ ചിട്ടയായി അതിരാവിലെ എഴുന്നേൽക്കുന്നത് എന്നും കൃത്യമായ ഒരു പേജെങ്കിലും വായിച്ച് പുതിയ അറിവുകൾ പ്രാപ്തമാക്കുന്നത്, കൃത്യമായ വ്യായാമ മുറകൾ, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഇവ ശീലമാക്കുന്നത്, ഇതുപോലെയുള്ള ലളിതമായ ശീലങ്ങൾ കാലാന്തരത്തിൽ വലിയ ഫലം നേടിത്തരും. വിജയത്തിലേക്കുള്ള വഴി കഠിനമായ പടവുകൾ അല്ല, ദിനംപ്രതി നടത്തുന്ന കൃത്യമായ പരിശീലനങ്ങളാണ്. സ്വയം അച്ചടക്കവും തിരിച്ചറിവുകളും നേടിയാൽ നമ്മെ ആർക്കും തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ കഴിയില്ല. കുടകൾക്ക് മഴ പെയ്യുന്നത് നിർത്താൻ കഴിയില്ല, പക്ഷേ മഴയത്ത് കുടയുണ്ടെങ്കിൽ നനയാതെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം കൊണ്ട് മാത്രം എപ്പോഴും വിജയം സംഭവിക്കണമെന്നില്ല. എന്നാൽ തീർച്ചയായും ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ശക്തി പകരാൻ ആത്മവിശ്വാസത്തിന് കഴിയും. നമ്മുടെ മൂല്യം, നമ്മുടെ ശക്തി, നമ്മുടെ കഴിവുകൾ നാം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. ലോകം എന്തു കരുതും, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് ചിന്തിച്ച് സമയം കളയരുത്. ആർക്കു വേണ്ടിയായാലും, ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായാലും ഉദരത്തിൽ ചുമന്ന, എഴുന്നേൽക്കാൻ പഠിപ്പിച്ച മാതാവിനെ വീഴാതെ നോക്കേണ്ടതും, തലയുയർത്തി സമൂഹത്തെ നേരിടാൻ പഠിപ്പിച്ച അച്ഛൻ്റെ തല കുനിക്കാതിരിക്കാൻ നോക്കേണ്ടതും മക്കളുടെ കടമ തന്നെയാണ്. പഞ്ചസാരയുമായി ചേരുമ്പോൾ പാല് കൂടുതൽ മധുരമുള്ളതാകുന്നു. എന്നാൽ അതേ പാല് പുളിയുമായി ചേർന്നാലോ അത് പിരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും. ചേരേണ്ടത് തമ്മിൽ ചേർന്നാലേ ജീവിതം മനോഹരമാകൂ. മറ്റുള്ളവർ നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നോർത്ത് ബേജാറാകുന്നതിന് പകരം നാം നമ്മുടെ ബെസ്റ്റ് രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. മോഹന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനമൊന്ന് കേട്ടുനോക്കാം.
3: വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്ന, വാനം പാടി പോരൂ
2: കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മതകരസുരവില മധു

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 22-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകത്ത് ഭീഷണി നേരിടുന്ന 5 കാണ്ടാമൃഗ വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 22 ലോക കാണ്ടാമൃഗ ദിനമായി ആചരിക്കുന്നു. 2010 വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനത്തിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഈ ദിനം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. മഹാത്മാഗാന്ധി തന്റെ പരമ്പരാഗത ഗുജറാത്തി വസ്ത്രധാരണം ഉപേക്ഷിച്ച് ലളിതമായ ഒറ്റമുണ്ടും തോർത്തും മാത്രമണിയുന്ന തനത് വേഷത്തിലേക്ക് മാറിയത് 1921 സെപ്റ്റംബർ 22-ാണ്. തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചായിരുന്നു ഈ ചരിത്രപരമായ തീരുമാനം. ഇന്ത്യയിലെ ദരിദ്ര കോടികളായ ജനങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്നതിനും സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിനുമാണ് അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ പിന്തുടർന്ന ഈ ലളിത വേഷം സ്വീകരിച്ചത്. ക്യാൻസർ രോഗബാധിതരായ വ്യക്തികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും സ്നേഹവും പകരുന്നതിനായി സെപ്റ്റംബർ 22 ക്യാൻസർ രോഗികൾക്കുള്ള റോസ് ദിനമായി ആചരിക്കുന്നു. അപൂർവതരം ക്യാൻസർ ബാധിച്ച് 12-ാം വയസ്സിൽ മരണപ്പെട്ട മെലിൻഡ റോസ് എന്ന കനേഡിയൻ പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനാചരണം. തനിക്ക് ജീവിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രമേയുള്ളൂ എന്നറിഞ്ഞിട്ടും അവസാന നാളുകളിൽ മറ്റ് ക്യാൻസർ രോഗികൾക്ക് കത്തുകളും കവിതകളും അയച്ച് പ്രതീക്ഷകൾ നൽകിയ അവളുടെ ഓർമ്മ പുതുക്കാൻ രോഗികൾക്ക് റോസാപ്പൂക്കൾ സമ്മാനിക്കുന്നു. വിദ്യുത് കാന്തികത, വൈദ്യുത വിശ്ലേഷണം എന്നീ മേഖലകളിൽ യുഗനിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ ജനിച്ചത് 1791 സെപ്റ്റംബർ 22-ാണ്. ഡൈനാമോ, ഇലക്ട്രിക് മോട്ടോർ എന്നിവയുടെ വികസനത്തിന് വഴിവെച്ച അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് ആധുനിക വൈദ്യുത യുഗത്തിന് അടിത്തറയിട്ടത്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബൾഗേറിയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ 100-ാണ്ടുകൾ നീണ്ട ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും മാലിയൻ റിപ്പബ്ലിക് ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയതും സെപ്റ്റംബർ 22-ാണ്. ഇരു രാജ്യങ്ങളും ഈ ദിനം ദേശീയ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ ഫിറ്റ്നസ് താല്പര്യം കൊണ്ടും മാസ് ആക്ഷൻ വേഷങ്ങൾ കൊണ്ടും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരം. അഭിനയത്തിന് പുറമെ നിർമ്മാണ രംഗത്തും വൻ വിജയങ്ങൾ കൊയ്ത് മലയാള സിനിമയിലെ ജനപ്രിയ നായകനായി വളരുന്ന ആക്ഷൻ ഹീറോ. ഇന്ന് സെപ്റ്റംബർ 22 മലയാള സിനിമയിലെ യുവതാരം ഉണ്ണി മുകുന്ദന്റെ ജന്മദിനം. 1987 സെപ്റ്റംബർ 22 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ എന്ന ഉണ്ണി മുകുന്ദൻ ജനിച്ചത്. 2011 തമിഴ് ചിത്രമായ സീഡൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതേ വർഷം തന്നെ ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് വൈശാഖ് സംവിധാനം ചെയ്ത മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ കഥാപാത്രം അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. വിക്രമാദിത്യൻ, കേൽപത്ത്, സ്റ്റൈൽ, അച്ചായൻസ്, മേപ്പടിയാൻ, മാളികപ്പുറം തുടങ്ങി ഒട്ടനവധി ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായി. 2022 പുറത്തിറങ്ങിയ മാളികപ്പുറം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ തരംഗം സൃഷ്ടിക്കുകയും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന സ്വന്തം നിർമ്മാണ കമ്പനിയിലൂടെ മേപ്പടിയാൻ ഉൾപ്പെടെയുള്ള നല്ല സിനിമകൾ നിർമ്മിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കഠിനാധ്വാനം കൊണ്ടും സമർപ്പണം കൊണ്ടും സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച പ്രിയ നടൻ ഉണ്ണി മുകുന്ദന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-990-15, 9444-772-1311.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഇൻഫോ@7ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. കൃഷി അറിവും കാർഷിക സംസ്കാരവും പുതുതലമുറയിലേക്ക് പകരുകയും ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കതിര് കാർഷിക ക്ലബ് പദ്ധതിയുടെ ഔദ്യോഗിക ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് ലോഗോ ഡിസൈനുകൾ ക്ഷണിച്ചു. കൃഷിയെ പാഠപുസ്തകത്തിലെ അറിവിൽ മാത്രം ഒതുക്കാതെ മണ്ണ്, കൃഷി, ഭക്ഷണം, പ്രകൃതി, കർഷകൻ എന്നിവ തമ്മിലുള്ള ബന്ധം കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രായോഗിക കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനുമുള്ള അവസരമൊരുക്കുകയാണ് കതിര് കാർഷിക ക്ലബ്ബുകളുടെ ലക്ഷ്യം. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ലോഗോ കൈകൊണ്ടോ ഡിജിറ്റൽ രീതിയിലോ തയ്യാറാക്കാം. കൈകൊണ്ട് തയ്യാറാക്കുന്ന ലോഗോ A4 വലിപ്പത്തിലുള്ള ഷീറ്റിൽ തയ്യാറാക്കി സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സമർപ്പിക്കണം. ലോഗോ മൌലിക സൃഷ്ടിയായിരിക്കണം. പകർത്തിയതോ മറ്റേതെങ്കിലും സൃഷ്ടിയുടെ അനുകരണമോ ആയ എൻട്രികൾ പരിഗണിക്കില്ല. കതിര് കാർഷിക ക്ലബിന്റെ ആശയവും ലക്ഷ്യവും ലോഗോയിൽ പ്രതിഫലിക്കണം. ആശയം വ്യക്തമാക്കുന്ന ഹ്രസ്വ വിവരണം ലോഗോയ്ക്കൊപ്പം നൽകണം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു എൻട്രി മാത്രം. പേര്, ക്ലാസ്, സ്കൂൾ, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം. സ്കൂൾ പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രവും നിർബന്ധം. തിരഞ്ഞെടുക്കുന്ന മികച്ച ലോഗോയ്ക്ക് 10,000 രൂപ സമ്മാനം നൽകും. അവസാന തീയതി സെപ്റ്റംബർ 30. വെജിറ്റബിൾ സെൽ അഗ്രി പാലക്കാട് @gmail.com എന്ന മെയിലിൽ മാത്രമേ എൻട്രികൾ അയക്കാവൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 93 83 43 47 14 55. ഒരിക്കൽ കൂടി 93 83 43 47 14 55. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് മുഖേന നടപ്പാക്കുന്ന ക്ഷീരദീപം വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച +2 ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ, പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾ, ITI, ഡിപ്ലോമ, TTC എന്നിവയാണ് ധനസഹായത്തിന് അർഹമായ കോഴ്സുകൾ. ക്ഷീരജാലകം സോഫ്റ്റ്വെയർ മുഖേന ക്ഷീരകർഷക ക്ഷേമനിധിയിൽ അംഗമായ ക്ഷീരകർഷകന്റെ ലോഗിനിൽ നിന്ന് കോഴ്സ് സർട്ടിഫിക്കറ്റ് തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾ അതത് ബ്ലോക്ക് ക്ഷീര വികസന യൂണിറ്റ് ഓഫീസുകളിലും ക്ഷീരസംഘങ്ങളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5157. ഒരിക്കൽ കൂടി 0491-250-5157. തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഫുൾ ടൈം മീനിയൽ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. ബുധനാഴ്ച 11 സ്കൂളിൽ കൂടിക്കാഴ്ച നടത്തും. നാഷണൽ സർവീസ് സൊസൈറ്റി കൌൺസിലിംഗ് ആന്റ് കരിയർ ഗൈഡൻസ് സെന്റർ തുടർ പരിശീലന പദ്ധതിയിൽ 6 മാസത്തെ ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി കോഴ്സിൽ ചേരാം. പ്രായപരിധിയില്ല. ഓൺലൈൻ അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസ രീതിയിൽ പൂർത്തിയാക്കാം. കുടുംബ മനഃശാസ്ത്രം, പ്രീ മെരിറ്റൽ കൌൺസിലിംഗ്, വ്യക്തിത്വ വികസന കൌൺസിലിംഗ് തുടങ്ങിയ മനഃശാസ്ത്ര മേഖലകൾ ഉൾക്കൊള്ളുന്നതാണ് കോഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 96-05-26-59-98. ഒരിക്കൽ കൂടി 96-05-26-59-98. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. BSc MLT അല്ലെങ്കിൽ DM MLT, പാരാമെഡിക്കൽ കൌൺസിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സെൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 2 കടമ്പഴിപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04662267. വ്യവഹാരരഹിത ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ പാനൽ രൂപീകരിക്കും. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ജില്ലാ മീഡിയേഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ പ്രാദേശിക തർക്കങ്ങൾ സൌഹാർദ്ദപരമായി പരിഹരിക്കാനാണ് പാനൽ സജ്ജമാക്കുന്നത്. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സെപ്റ്റംബർ 23 വൈകുന്നേരം 5 മുൻപായി പാലക്കാട് ജില്ലാ മീഡിയേഷൻ സെന്ററിൽ സമർപ്പിക്കണം. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രത്യേക പരിശീലനം നൽകും. ജില്ലയിലെ രാത്രികാല മൃഗചികിത്സാ സേവന പദ്ധതിയിൽ വെറ്റിനറി ഡോക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെറ്റിനറി ബിരുദവും കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 22 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ പാലക്കാട് VH റോഡിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചാമ്പറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അസൽ ബിരുദ സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സഹിതം ഹാജരാകണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. KRFB പാലക്കാട് മലപ്പുറം പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 7 സീറ്റുകളുള്ള AC വാഹനം ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കുന്നതിനായി കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ സെപ്റ്റംബർ 29 ഉച്ചയ്ക്ക് 1:00 ലഭിക്കണം. ചിറ്റൂർ കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ UGC നെറ്റ് പരീക്ഷയ്ക്ക് സൌജന്യ പരിശീലനം നൽകും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 26 വൈകുന്നേരം 5 മുൻപായി ചിറ്റൂർ CDC നേരിട്ടോ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യണം. CDC മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ പരിശീലനത്തിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ സ്ലിപ്പ് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492323239797. ഒരിക്കൽ കൂടി 0492323239797. ഇൻഫോ @7 അവസാനിക്കുന്നു. നന്ദി.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज़ हमारी आंगनबाड़ी है हमारी जिम्मेदारी।
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
6: 1962.
7: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താ.
0: കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിന്ന് ഉയർന്നു കേട്ടൊരു രോദനാണ്. 3 മണിക്കൂർ റീൽസ് കാണാൻ ഒരു മടിയില്ല, പക്ഷെ 20 മിനിറ്റ് പഠിക്കാനിരുന്നാൽ തല പറയും, മോനെ നമുക്കിത് നാളെ മുതൽ തുടങ്ങിയാലോ എന്ന്. അല്ലെ, ഇത് കേട്ട് എത്ര പേർക്ക് സ്വന്തം കഥ പോലെ തോന്നുന്നുണ്ട്. ചില ആളുകൾ വിചാരിക്കും ഇത് തന്നെയാണ് എന്റെയും അവസ്ഥ. അല്ലെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ലേസി ആയതുകൊണ്ടല്ല അങ്ങനെ തോന്നുന്നത്. നിങ്ങളുടെ ബ്രെയിനിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എന്റർടൈൻമെന്റിനോട് ഓവർ ട്രെയിനിങ് സംഭവിച്ചിരിക്കാം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എല്ലാ ദിവസവും നല്ല എരിവുള്ള ബിരിയാണി, ചില്ലി ചിക്കൻ, സ്പൈസി നൂഡിൽസ്, അങ്ങനെ കിഡിലൻ സ്പൈസി ഫുഡ് മാത്രം കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം പ്ലെയിൻ റൈസ് കൊടുത്താൽ ഇതിൽ ഇച്ചിരി ഉപ്പെങ്കിലും ഇട്ട് തരുമോ എന്ന് പറയും. ചോറിന് ടേസ്റ്റ് ഇല്ലാത്തതല്ല, നമ്മുടെ ടേസ്റ്റ് അത്ര ഇന്റൻസ് ആയ ഫ്ലേവറിന് പരിചയപ്പെട്ടത് കൊണ്ടാണ്. ഇന്റൻസ് ആയിട്ട് നമ്മൾ ഈ നല്ല എരിവുള്ള സംഭവം കഴിച്ച് കഴിച്ച് വന്നതിന് പിന്നെ നമുക്ക് പ്ലെയിൻ റൈസ് കഴിക്കാൻ പറ്റുന്നില്ല. അറ്റൻഷന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ റീൽസ് തുറന്നു, 10 സെക്കൻഡ്സ്, പുതിയ വീഡിയോ വരും, സ്വൈപ്പ് ചെയ്യും, പുതിയ ജോക്ക് വരും, സ്വൈപ്പ് ചെയ്യും, പുതിയ പാട്ട് വരും, സ്വൈപ്പ് ചെയ്യും, പുതിയ ഷോക്ക്, അങ്ങനെ എവറി ഫ്യൂ സെക്കൻഡ് സംതിങ് ഹാപ്പൻസ് അല്ലേ. പക്ഷെ അതുപോലെയല്ല ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരേ പേജ്, ഒരേ പാരഗ്രാഫ്, അത് മനസ്സിലാക്കാൻ സമയം വേണം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ചോദിക്കും ഇവിടെ എന്റർടൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന്. സോ ഇന്നത്തെ നമ്മുടെ ചോദ്യം, നമുക്ക് കോൺസെൻട്രേഷൻ കുറവായതാണോ അതോ കോൺസെൻട്രേഷനേക്കാൾ സ്റ്റിമുലേഷൻ കൂടുതലായി ശീലിച്ചതാണോ, അത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ പാട്ടിന്റെ സമയമാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എത്ര നേരം വേണമെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കും, പക്ഷേ കുറച്ച് സമയം ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റിവെക്കാനോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നേരത്തോ ഒക്കെ ഒരു മടി, അനാവശ്യമായിട്ടുള്ള ഒരു ലേസിനെസ്, അങ്ങനെ പല ആളുകൾക്കും തോന്നാറുണ്ടെന്നാണ് പറയുന്നത്. ഇന്നൊരു ചെറിയ കാര്യത്തിന് ശ്രദ്ധിക്കണം. നിങ്ങളൊരു ടാസ്ക് ചെയ്യുമ്പോൾ ഫോൺ അടുത്തുണ്ടോ, സൈലന്റ് ആയിട്ടാണെങ്കിലും അത് ടേബിളിൽ കിടക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല, എന്നാലും ഒന്ന് നോക്കിയാലോ എന്ന് തോന്നും. അതാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. നമ്മുടെ ബ്രെയിനിന് റിവാർഡ് കിട്ടുന്നത് വീഡിയോ കാണുമ്പോൾ മാത്രമല്ല, മേ ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് ഇസ് വെയിറ്റിംഗ് എന്ന എക്സ്പെക്ടേഷനും നമ്മളുടെ ഫോണിലേക്ക് വലിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ എന്തിനാണ് ഫോൺ എടുത്തത് എന്ന് നമ്മൾ തന്നെ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, എനിക്ക് മോട്ടിവേഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സ്റ്റഡി വിത്ത് മീ വീഡിയോ, ഫാൻസി സ്റ്റേഷനറി, ന്യൂ ആപ്പ്, ന്യൂ ടൈം ടേബിൾ, ന്യൂ ഹൈലൈറ്റർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കും അല്ലേ. അവസാനം പഠിക്കുന്നതിനേക്കാൾ സ്റ്റഡി ചെയ്യാനുള്ള സെറ്റപ്പ് നടക്കുന്നുണ്ട്, പക്ഷേ സ്റ്റഡി മാത്രം നടക്കുന്നില്ല. പക്ഷേ സൊല്യൂഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. സ്റ്റിമുലേഷൻ കുറയ്ക്കാം. 5 മിനിറ്റ് നടക്കുന്ന സമയത്ത് ഫോൺ വേണ്ട, ചായ കുടിക്കുമ്പോൾ സ്ക്രീൻ വേണ്ട, ട്രാഫിക്കിൽ ഇരിക്കുന്ന സമയത്ത് റീൽസ് വേണ്ട, ലിഫ്റ്റ് വരാൻ 20 സെക്കൻഡ് കാത്തിരിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ട. അങ്ങനെ ചെറിയ എംപ്റ്റി മൊമെന്റ്സ്, എംപ്റ്റി അല്ല, നമ്മുടെ ബ്രെയിനിന് അവിടെ വീണ്ടും വീണ്ടും സ്വന്തം തോട്ട്സ് ഉണ്ടാക്കാനുള്ള സ്പേസ് കിട്ടാണ്. പക്ഷേ വെയിറ്റ്, ഇവിടെ ഒരു ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഈ ബോർഡമ്മിനെ ഇത്ര പേടിക്കുന്നത് എന്തിനാണ്? ഞാൻ മുന്നേ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബോറടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ അനുവദിക്കണം. ബോറടിച്ചിരിക്കുന്ന സമയത്താണ് വലിയ വലിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാകുന്നത്. ചിന്തിക്കാനുള്ള സ്പേസ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത് ഈ ബോറടിയുടെ സമയത്താണ്. അപ്പോൾ ഈ ബോർഡത്തിനെ പേടിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അതിന് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ഇതിനൊരു സർപ്രൈസിംഗ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള ആൻസർ എൻ്റെ കയ്യിലുണ്ട്. ആൻസറിലേക്ക് നമുക്ക് പോവാം. പക്ഷെ അതിന് മുന്നേ പാട്ടിൻ്റെ സമയമാണ്, എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമി ഉണ്ട് കൂടെ, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഏറ്റവും റാൻഡം ആയിട്ടുള്ള ഐഡിയാസ് വരുന്നത് ബോറടിച്ചിരിക്കുന്ന സമയത്താണെന്നാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യം. ബോർഡം ചിലപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ വെയിറ്റിംഗ് റൂമാണ്. കുളിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഐഡിയാസ് വരുന്നത്? കാരണം ആ സമയത്ത് നമ്മൾ ആക്റ്റീവ്ലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. ബ്രെയിനിന് വാണ്ടർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് ഐഡിയാസിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഐഡിയാസ് വരില്ല. പിന്നെ ബാത്റൂമിൽ കയറിയിട്ട് ചിലപ്പോൾ കുളിക്കുന്ന സമയത്തായിരിക്കുമ്പോൾ അയ്യോ ഇതൊരു കിടിലൻ ഐഡിയ ആണ് എന്നൊരു ഐഡിയ വരുന്നേ. പുറത്തിറങ്ങിയപ്പോൾ ഐഡിയ പോയത് വേറെ കാര്യം. അപ്പോൾ ബോർഡം എന്ന് പറയുന്നതേ ഒന്നും നടക്കുന്നില്ല എന്ന അവസ്ഥയല്ല, സം ടൈംസ് ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട എന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് 10 മിനിറ്റ് ഡെലിബറേറ്റ് ആയിട്ട് ബോറടിച്ചിരിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. നോ റീൽസ്, നോ മ്യൂസിക്, നോ നോട്ടിഫിക്കേഷൻസ്, ജസ്റ്റ് സിറ്റ്, വോക്ക്, ലുക്ക് ഔട്ട്സൈഡ്. ആദ്യത്തെ 2 മിനിറ്റ് ബ്രെയിൻ പറയും എന്തെങ്കിലും ചെയ്യുക, ഫോൺ എടുത്ത് റീലൊക്കെ ഒന്ന് കാണ്. 5-ാമത്തെ മിനിറ്റിൽ വീണ്ടും നമ്മളെ നിർബന്ധിക്കും, ഫോൺ എവിടെ, ഫോൺ എടുത്ത് റീല് കാണും. 10-ാമത്തെ മിനിറ്റിൽ ചിലപ്പോൾ ഒരു തോട്ട് വരും, ഒരു ഐഡിയ വരും, ഒരു മെമ്മറി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാനുള്ള ഒരു അവസരം വരും. അവിടെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. കാരണം ബോർഡം എന്നൊരു കാര്യം ടോളറേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷനും ഒരു വർക്കൗട്ട് കിട്ടും എന്ന് മനസ്സിലാക്കുക. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്നത്തെ ഹോൾ മോർണിംഗ് മോട്ടിവേഷൻ ഒരു സെന്റൻസിൽ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ടതില്ല. ചില സമയത്ത് അത് കുറച്ച് ബോറിംഗ് ആക്കിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ഓരോ എംപ്റ്റി സെക്കൻഡും കോണ്ടന്റ് കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് വീഡിയോ കാണുന്നില്ലേ, ട്രാവൽ ചെയ്യുന്ന സമയത്ത് റീൽസ് കാണുന്നില്ലേ, നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കുന്നില്ലേ, ഈവൻ ടോയ്ലറ്റിൽ പോലും സ്ക്രോൾ ചെയ്യുന്ന മനുഷ്യരല്ലേ. ബിഫോർ സ്ലീപ്പ്, ഉറങ്ങുന്നതിന് മുന്നേ വൺ ലാസ്റ്റ് റീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ വൺ ലാസ്റ്റ് റീലാണ് പിന്നെ 47 റീൽസ് ഒക്കെ ആയിട്ട് മാറുന്നത്. സോ ടുഡേ ഒരു ചെറിയ റൂൾ, ഒരു ദിവസത്തിൽ 20 മിനിറ്റ് എങ്കിലും, അറ്റ്ലീസ്റ്റ് 20 മാക്സിമം ആണ്, ഒരു 10 മിനിറ്റ് എങ്കിലും, നത്തിങ്, നോ സ്ക്രോളിംഗ്, നോ നോട്ടിഫിക്കേഷൻ, നോ ബാക്ക്ഗ്രൗണ്ട് എന്റർടൈൻമെന്റ്, ജസ്റ്റ് യു ആൻഡ് വാട്ട് എവർ ഇസ് അറൗണ്ട് യു, അത് മാത്രം. പിന്നെ ഒരു സെക്കൻഡ് റൂള്, ആ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ചിലപ്പോൾ പഠിക്കാം, അല്ലെങ്കിൽ ബുക്ക് വായിക്കാം, ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യാം. ആദ്യ ദിവസം ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം ബ്രെയിനിൽ നിങ്ങളോട് ചോദിക്കും എവിടെ റിവാർഡ്, എവിടെ എവിടെ റീൽസ്, എവിടെ എവിടെ എനിക്ക് ഇൻസ്റ്റന്റ്ലി സന്തോഷം തരുന്ന സംഗതികൾ എവിടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ പതുക്കെ ബ്രെയിനിനെ പഠിപ്പിക്കണം. എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ എല്ലാ സെക്കൻഡിനും റിവാർഡ് വേണ്ട. ചില കാര്യങ്ങൾക്ക് സമയം കൊടുത്താൽ കിട്ടുന്ന റിവാർഡാണ് ഏറ്റവും വാല്യുബിൾ. ഒരു റീല് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് കിട്ടും, പക്ഷേ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ, ഒരു ലെസൺ മനസ്സിലാക്കുമ്പോൾ ഒരു പുതിയ വേർഷൻ ഓഫ് യു ആണ് ഉണ്ടാകുന്നത് അല്ലേ. സോ ഇന്ന് മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള സംഭവമല്ല, നിങ്ങളുടെ അറ്റൻഷൻ തിരിച്ചു പിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുത്തോലയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ സമയം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ ബൈ.

0: ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadi

0: Please, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217211. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അതിന് വിലയുണ്ടാവില്ല അല്ലേ, ഒരു വാല്യൂ ഉണ്ടാവില്ല. എന്ത് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യില്ല, നമുക്ക് ഇഷ്ടാവില്ല, അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ സ്നേഹമാണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് നമുക്ക് കുറേ കാലം അങ്ങ് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പിന്നെ അത് മൈൻഡ് ചെയ്യില്ല, നമ്മളത് കാര്യമേ ആക്കാറില്ല അല്ലേ. ഇപ്പോൾ സ്വർണം കിട്ടിയാൽ പോലും, കുറേ സ്വർണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വില ഉണ്ടാവോ? ഇല്ല. ആ സ്വർണം അവിടെ വെച്ചിട്ട് വേറെ കിട്ടാത്തതിൻ്റെ, ഫ്രീ ആയിട്ട് കിട്ടാത്തതിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതിൻ്റെ പുറകെ ആയിരിക്കും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതങ്ങനെയാണ് മനുഷ്യന്മാരുടെ കാര്യം, അങ്ങനെയാണ്. ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനൊന്നും വാല്യൂ നമ്മൾ കൊടുക്കാറേയില്ല അല്ലേ. ഫ്രീ ആയിട്ട് കിട്ടാതെ പൈസ കൊടുത്ത് കുറച്ചധികം വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊക്കെ ആണെങ്കിൽ അതിന് ഭയങ്കര മൂല്യമായിരിക്കും, ഭയങ്കര വാല്യൂ ആയിരിക്കും. നമ്മളെല്ലാവരും അതിന് വേണ്ടി അങ്ങ് കഷ്ടപ്പെട്ട് പണിയെടുക്കും, ശരിയല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ജലം, ശുദ്ധജലം കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. കുറച്ച് മുമ്പെയൊക്കെ നമുക്ക് നല്ല കുടിക്കാനുള്ള വെള്ളം ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മിക്ക സ്ഥലങ്ങളിലും പൈസ കൊടുത്ത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിനും കുറച്ച് മൂല്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഇനിയിപ്പോൾ മഴയൊന്നുമില്ല, വേനൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേനൽക്കാലം വരുന്ന സമയത്തൊക്കെ വെള്ളത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിന് മൂല്യം കൂടും. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല എന്നറിയുമ്പോൾ കുറച്ചുകൂടെ മൂല്യം കൂടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിയദർശിനി യാത്ര, സൗജന്യ യാത്രയുണ്ടല്ലോ, KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ടല്ലോ, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഈ പ്രിയദർശിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഒരു ഒരു സൈഡിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സൈഡിൽ ഒരുപാട് പേർക്ക് അത് ഉപകാരം തന്നെയാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലൊക്കെ ആരോഗ്യം, അല്ലെ, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹെൽത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം സേവനങ്ങളൊക്കെ കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് കിട്ടാറുണ്ട് അല്ലേ, കുറച്ച് സമയങ്ങളിൽ മാത്രം. ഫ്രീ ആയിട്ടല്ലാത്തതും ഉണ്ട്, എങ്കിൽ പോലും നമുക്ക് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം ഫ്രീ ആണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരോഗ്യവും വിദ്യാഭ്യാസവും മാത്രമേ രാജ്യത്ത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതുള്ളൂ, വേറൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, അത് സാമ്പത്തിക നഷ്ടം, മറ്റെന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിന് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും, അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ആ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ്? വേറൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ലത, ഈ ഒരു കാര്യം മാത്രം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ജനങ്ങൾക്ക് കൊടുത്താൽ മതി സർക്കാർ എന്നുള്ള ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അഹല്യ വിശ്വാസത്തിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 അഹല്യ വിഷസ് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി കുറച്ചു നേരം ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ പറയാനും, ഒപ്പം തന്നെ നല്ല കുറേ പാട്ടുകൾ നിങ്ങൾക്കായിട്ട് പ്ലേ ചെയ്യാനുമായിട്ട്. ഇന്ന് September 22nd, ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ട്യൂസ്ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ മൺഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ട്യൂസ്ഡേയിലേക്ക് പതുക്കെ അങ്ങ് കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഒന്ന് ട്രാക്കിലേക്ക് വരുന്ന ഒരു ടൈം കൂടിയാണ്. പൊതുവേ മൺഡേ എന്ന് പറയുന്നത് കുറച്ച് മടിയൊക്കെയുള്ള, ഒന്ന് ട്രാക്കിലേക്ക് കയറാൻ കുറച്ച് ലേസിയൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ഡേ ആണ്. പക്ഷേ ട്യൂസ്ഡേ വെനസ്ഡേ എന്നൊക്കെ പറയുന്നത് നമ്മൾ പതുക്കെ നമ്മൾ ആക്റ്റീവ് ആവുന്ന ഒരു ടൈം കൂടിയാണ്, ഒരു ഡേ കൂടിയാണ്. അങ്ങനെ വളരെ വളരെ ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഹല്യ വിഷയം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കേണ്ട നമ്പർ 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. വാട്സപ്പ് ത്രൂവും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഒപ്പം തന്നെ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് പങ്കുവെക്കാം. ഓക്കെ, നല്ല കുറേ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഇന്ന് മാസ് വിഷൽ വന്നിരിക്കുന്നത്. ഒരുപാട് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച പാട്ടുകളൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന കുറച്ച് പുതിയതും പഴയതുമായിട്ടുള്ള പാട്ടുകളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ആയെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം, ഇഷ്ടമായിട്ടില്ല എങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് പറയാം അല്ലേ. നമ്മൾ അഭിപ്രായങ്ങൾ എപ്പോഴും നമ്മുടെ പറയണം കേട്ടോ. പക്ഷെ അഭിപ്രായങ്ങളും വിമർശനങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു ടോൺ അല്ലേ, നമ്മളുടെ ആ ഒരു ടോൺ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിനോട്
സുഹൃത്തിനെ ഒന്ന് വിമർശിച്ചു കേട്ടോ. വെറുതെ ഇങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാനൊന്ന് വിമർശിച്ചു, അത് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ കോൾ കട്ട് ചെയ്തിട്ടങ്ങ് പോയി. അപ്പോൾ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചോദിച്ചപ്പോൾ അല്ല, ആ പറഞ്ഞ ടോൺ എനിക്കിഷ്ടമായില്ല, വിമർശനമാണെങ്കിലും കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടോൺ എപ്പോഴും വളരെ മൃദുവായിരിക്കണം, വളരെ സോഫ്റ്റായിരിക്കണം. നമ്മൾ വിമർശിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എനിക്കിതാ ഇന്ന് രാവിലെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഇന്ന് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാനുള്ള നേരമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. അഹല്യ FM 90.4 അഹല്യ വിശ്വസ് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനൽ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെ ഉള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഫസ്റ്റ് കോളർ. ഹലോ,
4: നമസ്കാരം.
3: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്?
4: പ്രജിത്ത്,
3: പൊൽപ്പുള്ളി. സുഖമായിട്ടിരിക്കുന്നു പ്രജിത്ത്? സുഖമായിട്ടിരിക്കുന്നു. ഇതിപ്പോ എവിടെയാണ്? വീട്ടിലാണോ? ജോലിക്ക്
4: പോവാണോ?
3: മണ്ണാർക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും ഈ മണ്ണാർക്കാടുള്ള പോക്ക് ബോറടിപ്പിക്കില്ലേ?
4: ഇല്ല, മണ്ണാർക്കാട്, ചെർപ്പളശ്ശേരി, മുണ്ടൂര്, കോങ്ങാട്, കല്ലടിക്കോട്, അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം വണ്ടിത്താവളം ആ ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക്
3: ട്രാവലിംഗ് ഇഷ്ടമാണ് അല്ലേ? ഇത്രയും ദൂരം ട്രാവലിംഗ് ഇഷ്ടമാണ്? ട്രാവൽ ചെയ്തേ ഇഷ്ടമല്ലെങ്കിൽ ഇനിയിപ്പോ ചെയ്തേ പറ്റുള്ളൂ.
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ട്രാവലിംഗ് നിർബന്ധമാണ്, കാരണം അവിടെ എത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്.
3: ഓക്കെ. ഈ ചെർപ്പളശ്ശേരി, മുണ്ടൂര്, മണ്ണാർക്കാട് ഭാഗങ്ങളൊക്കെ പാലക്കാടിന്റെ വേറൊരു സൈഡാണ്, വേറൊരു മുഖം നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ? ലാംഗ്വേജ്
4: ഡിഫറെന്റ് ഏരിയ ആണ്, ഡിഫറെന്റ് മൈൻഡ് ഉള്ള മനുഷ്യന്മാരാണ്. അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ ഒക്കെ വ്യത്യാസമുണ്ട്,
3: എല്ലാം വ്യത്യാസം.
4: മണ്ണാർക്കാട് ഭാഗങ്ങളൊക്കെ പോകുമ്പോൾ മലപ്പുറമായിട്ട് യോജിച്ച് കിടക്കുന്ന സ്ഥലമാണ്.
3: അതെ, ശരിക്കും പാലക്കാട് എന്ന് പറയാൻ പറ്റില്ല. പാലക്കാടിന്റെ ആ ഒരു തനത് ഭാഷയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലേ അവർക്കൊന്നും അല്ലെ?
4: കിഴക്കൻ മേഖലയിൽ വരുമ്പോ പിന്നെ അതിനപ്പുറമാണ്, നമ്മുടെ ഈ ഭാഗത്തുള്ള വ്യത്യസ്തത്തിന്റെ വ്യത്യാസമാണ്.
3: അപ്പൊ ഡെയിലി പാലക്കാട് മൊത്തം ചുറ്റി കറങ്ങുന്ന ആളാണ് പ്രജിത്ത്?
4: അതെ അതെ, ആ പറയുന്ന ഏരിയയിലൊക്കെ പോകണം.
3: ഓക്കെ, എന്തായാലും നല്ലതായിട്ട് സേഫ് ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റട്ടെ, നന്നായിട്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ
4: കേട്ടോ. അപ്പൊ
3: പറയൂ, എന്താണ് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആ ഒരു കാര്യം?
4: ഞാൻ സത്യമായിട്ട് ഇൻട്രോ കേട്ടില്ല.
3: ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കാര്യം കൊടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൊടുക്കേണ്ടത് അവർക്ക്, ജനങ്ങൾക്ക് വേണ്ടത്? അല്ലെങ്കിൽ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തിക അതിനെ ബാധിക്കുമല്ലോ. അപ്പോ എന്താണ് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ടത്?
4: ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പറയുന്ന ഫ്രീ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭക്ഷണമാണ്.
3: ഭക്ഷണമാണ്.
4: അപ്പം നീ പറഞ്ഞ ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ആളുകൾക്ക് ഫ്രീ ആയിട്ട്
3: കൊടുക്കുക അല്ലേ? ഹലോ, ഹലോ, ഹലോ. കോൾ ഡ്രോപ്പ് ആയി പോയി തോന്നുന്നു. കുറച്ചധികം നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കുഴപ്പമില്ല, ഇപ്പൊ പ്രജിത്ത് ആണ് വിളിച്ചത്. പ്രജിത്തിന്റെ ഉത്തരം ഭക്ഷണം ആണ്. കാര്യം ഭക്ഷണം ഫ്രീ ആയിട്ട്, ഭക്ഷണം ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത. ഇപ്പൊ നമുക്കൊരു പക്ഷേ അതിന്റെ വാല്യൂ എത്രത്തോളാണെന്ന് അറിയില്ല. നമ്മൾ ചിലപ്പോൾ വ്യത്യസ്ത വിഭവങ്ങൾ, വ്യത്യസ്ത രുചികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എങ്കിലും ഒരു നേരം അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കണം. അവർക്കല്ല, നമ്മുടെ നാട്ടിൽ ആരും വിശന്നിരിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എന്റെയും ഒരു അഭിപ്രായം കേട്ടോ. ഇപ്പൊ പല സ്ഥലങ്ങളിലും, ഇപ്പൊ മലപ്പുറം ഭാഗത്തൊക്കെ ആണെന്ന് തോന്നുന്നു, അവിടെയൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഒരു ഫുഡ് ATM ഉണ്ട്. കുറെ പേർക്ക് അവിടെ ഫുഡ് കൊണ്ടുപോയി വെക്കാം. ആവശ്യമുള്ളവർക്ക്, അവിടെ വരുന്നവർക്ക് ആരും പൈസ ഇല്ലാതെ വിശന്നിരിക്കാനായിട്ട് പാടില്ല, അവിടെ നിന്നെടുത്ത് ഭക്ഷണം കഴിക്കാം എന്ന രീതിയിലൊരു ഫുഡ് ATM ഒക്കെ ഞാൻ ഇങ്ങനെ കുറെ മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് പ്രജിത്ത് പറഞ്ഞത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ,
5: ഹലോ, നമസ്കാരം സുനിൽ. ഞാൻ അജിത ചേച്ചിയാണ്.
3: അജിത ചേച്ചി,
5: നല്ല ടോപ്പിക്ക്.
3: നല്ല ടോപ്പിക്ക് അല്ലേ?
5: നല്ല ടോപ്പിക്ക്. അതങ്ങനെയാണല്ലോ, നമ്മളെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള അവസരം കൂടെ ശ്രോതാക്കൾക്ക് കൊടുക്കണം.
3: നല്ല
5: നല്ല കാര്യമാണത്. അതിന് അവസരവും കൊടുക്കണം, സമയവും കൂട്ടണം. അന്നേരം പറയാനുള്ള അത് ഫ്രീ ആയിട്ട് കൊടുത്താലല്ലേ അവർക്ക് പറയാൻ പറ്റൂ.
3: പലർക്കും സമയം എന്ന് വെച്ചാൽ വളരെ വിലപ്പെട്ടതല്ലേ, അതങ്ങനെ.
5: പക്ഷെ വിഷത്തിന് വിഷത്തിന്റേതായ സമയം ഉണ്ടായിരുന്നു, അത് കൊടുക്കണം.
3: ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ പറയൂ, അജിത ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എന്താണ് ഫ്രീ ആയിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്?
5: രാജ്യത്തെ ജനങ്ങൾക്ക് ആദ്യം വേണ്ടത് സുരക്ഷയും നീതിയാണ്.
3: സുരക്ഷയും നീതിയാണ്,
5: നീതിയാണ്.
3: ഫ്രീ ആയിട്ട്
5: ഓരോ പൗരനും ഇവിടെ ജനിച്ചിട്ടുള്ള ഓരോ പൗരനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കണം.
3: അത്
5: ഫ്രീ ആയിട്ട് നീതി നമുക്ക് അത് അർഹിക്കുന്നവർക്ക് കൊടുക്കണം. നീതി നടപ്പാക്കിയാലേ മറ്റെന്ത് നടപ്പാക്കിയിട്ടും പ്രയോജനമുള്ളൂ. പിന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും ആരോഗ്യം അതും ചെലവ് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിലും മരുന്നും ഇതെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അത് വിദ്യാഭ്യാസവും കുട്ടികളെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ആണെങ്കിലും കണ്ടുപിടിക്കാനും നേരത്തെ ഏറ്റവും കൂടുതൽ മികച്ച ട്രീറ്റ്മെന്റ് കൊടുക്കാനും അവിടെ കഴിയുന്നുണ്ട്. ഇത് അത്യന്താപേക്ഷിതമാണ്, കാരണം ഫ്രീ ആവണം വിദ്യാഭ്യാസം.
3: ഫ്രീ ആവണം. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം ഫ്രീ, ഒരു ബേസ് പ്രൈമറി വിദ്യാഭ്യാസം ഫ്രീ തന്നെയാണ്. പ്ലസ് ടു
5: പ്രൈമറി വിദ്യാഭ്യാസം മാത്രം, അത് കഴിഞ്ഞിട്ടല്ലേ ചെലവുകൾ വരുന്നത്. എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ് അല്ലേ ഇപ്പൊ എല്ലാം കടക്കണിയിലാവുന്നത്. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് അവരുടെ കഴിവ് കണ്ടെത്തി അത് വികസിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ അവന് പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ.
3: അത് എനിക്ക് തോന്നുന്നു പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തിൽ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ കോളേജ് ലെവലിലൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നു.
5: വരെ നമുക്ക് ഏത് പേരന്റ്സിനും പ്ലസ് ടു വരെ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റും. ഉച്ചഭക്ഷണം മാത്രം സ്കൂളിൽ കൊടുത്താൽ മതി, മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും ഒരേപോലെ പിന്നോക്ക അവസ്ഥയിലാണോ? അല്ലല്ലോ. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് എന്ത് നമുക്ക് ചെലവ് കൂടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ആ കുട്ടിയുടെ ടാലന്റ് അനുസരിച്ച് പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അവന് ജോലി ചെയ്യാനുള്ള അവസരവും നമ്മൾ അതുകൊണ്ട് കൊടുക്കണം.
3: നമ്മൾ അതൊക്കെ ഒരു പ്രൈമറി നീഡ്സ് തന്നെയാണ്. പക്ഷെ ഫ്രീ ആയിട്ട്, മുഴുവൻ ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു കാര്യം.
5: ആരോഗ്യം കാരണം മരുന്ന് എല്ലാവരും മുട്ടുന്നത് അവിടെയാണ്.
3: അതെ അതെ,
5: ഒരു കുടുംബം കുട്ടിച്ചോറാവുന്നതും അവിടെയാണ്.
3: ഓക്കെ, അപ്പൊ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും പേടി കൂടാതെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ,
5: ഹോസ്പിറ്റലുകളിൽ പോകണം, അതിന് മികച്ച ട്രീറ്റ്മെന്റ് കിട്ടണം, മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നോക്കണം.
3: ഓക്കെ ഓക്കെ, അപ്പൊ ആരോഗ്യമാണ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ടത്.
5: ആരോഗ്യം എല്ലാവർക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാം, കാരണം ആരോഗ്യമില്ല പിന്നെ ജീവിച്ചിട്ട്
3: കാര്യമില്ല. തീർച്ചയായിട്ടും ആരോഗ്യമാണ് വേണ്ടത് അല്ലേ?
5: വേണ്ടത്. അത് സ്കൂൾ തലത്തിലും കുട്ടികളെ അവിടെ തന്നെ കുട്ടികൾക്ക് പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തണം. കുട്ടികൾക്ക് എന്തെല്ലാം അത് അവിടെ തന്നെ തുടങ്ങിയെങ്കിൽ മാത്രമേ മികച്ച ഒരു ന്യൂജനെ ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
5: ആദ്യം ആരോഗ്യം, പിന്നെ വിദ്യാഭ്യാസം, പിന്നെ നീതി, സുരക്ഷ, ഇത് വേണം.
3: അപ്പൊ ചേച്ചി, ഇത് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
5: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്നായി ചിന്തിക്കട്ടെ, നന്നായി വളരട്ടെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ.
3: താങ്ക് യു, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. അപ്പൊ അജിത ചേച്ചി പറഞ്ഞ ഫസ്റ്റിലെ കാര്യം ഹെൽത്ത് ആണ്. ഇപ്പൊ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മള് വിഷമിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇത് ഈ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ചെലവാകും. നമുക്കറിയാലോ ഇപ്പോഴത്തെ ചെലവ്, ഹെൽത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യുക? അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ചികിത്സ തേടാനായിട്ട് മടിക്കാറുണ്ട്. അയ്യോ ഇത്രയധികം ചെലവാകും, എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം മോശാവസ്ഥയിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും അത് മടിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ആണ് വളരെ ഇമ്പോർട്ടന്റ് എന്നാണ് അജിത ചേച്ചി പറഞ്ഞത്. ഹെൽത്ത് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് അജിത ചേച്ചിയുടെ അഭിപ്രായം. ഓക്കെ, ഇന്ന് സെപ്റ്റംബർ മാസം 22-ാം തീയതിയാണ്. ഇന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട, മലയാളത്തിന്റെ മാത്രമല്ല മലയാളം, തെലുങ്ക്, തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, മസിൽ മച്ചാനെന്നൊക്കെ പറയാവുന്ന ഒരാളുടെ ബർത്ത്ഡേ ആണ്. അത് മറ്റാരുമല്ല നടൻ ഉണ്ണി മുകുന്ദൻ. വളരെ നല്ല ചിരിയും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പ്രിയങ്കരനായിട്ടുള്ള ഉണ്ണി മുകുന്ദന്റെ ബർത്ത്ഡേ ആണെന്ന്, സ്ക്രീനിലും റിയൽ ലൈഫിലും ഒക്കെ മാസ് കാണിക്കുന്ന ഉണ്ണി മുകുന്ദനാണ് അല്ലേ. ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ് അല്ലേ, ഫിറ്റ്നസ് ഫ്രീക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുന്നു. നല്ലൊരു പ്രൊഡ്യൂസറാണ്. പിന്നെ മല്ലു സിംഗ്, മേപ്പിടിയാൻ, മാളികപ്പുറം, അങ്ങനെ ഒരുപാട് നല്ല സിനിമകളിലൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. അപ്പൊ ഉണ്ണി മുകുന്ദന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച രണ്ട് ചിത്രങ്ങളിലെ പാട്ടാണ് ഇപ്പൊ നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ വിഷസ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റാണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ്, കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് സെപ്റ്റംബർ മാസം 22-ാം തീയതിയാണ്. ഇന്നൊരു മറ്റൊരു ഡേ കൂടെയാണ് കേട്ടോ, വേൾഡ് റൈനോ ഡേ ആണ്. അതായത് ലോക കാണ്ടാമൃഗ ദിനമാണ്. കാണ്ടാമൃഗത്തിന്റെ തൊലിയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അല്ലെ. അങ്ങനെ കാണ്ടാമൃഗത്തിന്റെ ദിനമാണിന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇംഗ്ലീഷിലെ ഈ ഒരു വീരന്മാരെ കുറിച്ചാണ്, ഒരു വീരന്മാരെന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷിൽ റൈനോ ഡേ അങ്ങനെയാ പറയാം. വീരന്മാരെന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ള വലിയ മൃഗമല്ലേ അല്ലേ കാണ്ടാമൃഗം എന്ന് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനികളിൽ ഒന്നായിട്ടുള്ള, കാണാൻ നല്ല ഗാംഭീര്യമുള്ള കാണ്ടാമൃഗങ്ങളാണ് അവരുടെ. അവർ കാണാൻ നല്ല ഭംഗിയല്ല, നല്ല ഗാംഭീര്യമായിരിക്കും ഈ ഒരു കാണ്ടാമൃഗങ്ങൾക്ക് ഉണ്ടാവുക. എനിക്കങ്ങനെ അധികം കണ്ട് പരിചയമില്ല ഈ കാണ്ടാമൃഗങ്ങളെ, കേട്ട് മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ കാണ്ടാമൃഗ ഡേ കൂടിയാണ്, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സെപ്റ്റംബർ മാസം 22-ാം തീയതിക്ക്. ഓക്കെ, നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ് മോനെ.
2: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
3: ഞാൻ പ്രേമമ്മയാണ്.
2: പ്രേമമ്മയാണ്, കുറെ നാളായി സംസാരിച്ചിട്ടല്ലേ?
3: അതെ, കുറെ നാളായി സംസാരിച്ചിട്ട്.
2: ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ?
3: ചെറിയൊരു
2: കോൾഡ് ഉണ്ട് അല്ലേ?
3: തൊണ്ടയടപ്പ്.
2: തൊണ്ടയടപ്പുണ്ട്, അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് പറ്റി തൊണ്ടയടപ്പൊക്കെ വരാൻ കാരണം? അത് സ്ഥിരമായിട്ടുള്ളതാണോ അതോ?
3: എനിക്ക് ഈ ബ്രീത്തിങ് പ്രോബ്ലം എപ്പോഴും ഉള്ളതാണ്. അതിന്റെ കൂടെ എന്തെങ്കിലും ഈ തണുപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്ന് കൂടും, അങ്ങനെയുള്ള പ്രശ്നമാണ്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക. ഇനിയിപ്പോ തണുപ്പ് കാലമൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്, എങ്കിലും ശ്രദ്ധിക്കുക.
3: അതെ, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. തണുപ്പൊന്നും കഴിക്കില്ല, തണുപ്പത്ത്
2: പോവാറില്ല. ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലേ ഇങ്ങനെ തണുപ്പത്ത് പോവാൻ പാടില്ല?
3: നല്ല ബുദ്ധിമുട്ടാണ് ബ്രീതിങ്.
2: യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞ കുറച്ച് മാറ്റം ഉണ്ടാവുന്നൊക്കെ
3: കേട്ടിട്ടുണ്ട്.
2: അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ പ്രേമമ്മേ പറയൂ, ഈ രാജ്യത്ത് എന്താണ് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്?
3: മോനെ, എനിക്ക് അഭിപ്രായം, ഫ്രീ ഒന്നും കൊടുത്തില്ലെങ്കിലും ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങള്, അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നടപ്പാക്കി കൊടുക്കുക. പലയിടത്തും അത് കിട്ടുന്നില്ലല്ലോ അവരുടെ അവകാശങ്ങൾ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ പത്രത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ എല്ലാരും വായിച്ചു കാണും. ഇപ്പൊ പാവപ്പെട്ട ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ എമർജൻസി സർജറി വേണ്ട അവർക്ക് ടോക്കൺ നമ്പർ ഒക്കെ കൊടുത്ത് ഒരു
2: ലാസ്റ്റ്,
3: അത് ആവുമ്പോ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ പത്രത്തിൽ
2: പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാതെ ചികിത്സ നിഷേധിച്ചിട്ടൊക്കെ.
3: പിന്നെ പ്രത്യേകം അവിടെ ഉപകരണങ്ങൾ ഇല്ല, അങ്ങനെയുള്ള കാരണങ്ങള്. അപ്പോ എമർജൻസി ഒക്കെ പെട്ടെന്ന് ചെയ്യേണ്ടത്, അത് ടോക്കൺ നമ്പറിൽ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. എനിക്ക് അത്ര അറിവൊന്നുമില്ല, എന്തെങ്കിലും തോന്നിയത് പറയണതാണ്.
2: അപ്പൊ അങ്ങനെ ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് ചികിത്സ നിഷേധിക്കാതിരിക്കുക, വൈകിപ്പിക്കാതിരിക്കുക. ഈ ചികിത്സ എന്ന് പറയുന്നത് വളരെ എമർജൻസി ആയിട്ട് കൊടുക്കാനുള്ള
3: അവകാശങ്ങൾ ഉണ്ടല്ലോ ജനങ്ങൾക്ക്, അത് കാലതാമസം വരാതെ കൊടുക്കാനും അതിനുള്ള സംവിധാനങ്ങൾക്ക് അതൊക്കെ ചെയ്യണം.
2: അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും കാര്യമില്ല, അവകാശപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ മതി.
3: കിട്ടേണ്ട അവകാശങ്ങൾ ന്യായമായ രീതിയിൽ അവർക്ക് അർഹിക്കുന്ന സമയത്ത് കിട്ടേണ്ട സമയത്ത്,
2: അതെ, അർഹിക്കുന്ന സമയത്ത് ആ ഒരു റൈറ്റ്സ് അർഹിക്കുന്ന സമയത്താണ് കിട്ടേണ്ടത് അല്ലെ, നീതി
3: കിട്ടേണ്ടത്. അങ്ങനെ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം.
2: ഓക്കെ, അത്രമാത്രമേ
3: ഉള്ളൂ. എല്ലാ തലത്തിലും, ഒരു തലത്തിലല്ല, ഒരു തലത്തിലല്ല, എല്ലാ തലത്തിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
3: അപ്പൊ അതാണ് ആദ്യം ശ്രദ്ധിച്ച് ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കേണ്ട. പ്രത്യേകമായിട്ട് അവർക്കൊന്നും സൗജന്യം കൊടുക്കണ്ട,
2: അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല.
3: സൗജന്യങ്ങൾ ഇപ്പൊ അനുവദിച്ച സൗജന്യങ്ങൾ
2: നിർത്തലാക്കണ്ട. ഇനി പുതുതായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല.
3: ഇത് കൂടുതൽ വയസ്സായവരെ ഒരു സ്ഥലത്ത് കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. പ്രായ കൂടുതലുള്ളവർ പാവർക്ക് ഇരുന്ന് അവിടെ വെയിറ്റ് ചെയ്യാൻ വേദ കിടന്നോ കിടക്ക
2: ഡോക്ടറെ കാണുന്നത്. എല്ലാ ആവശ്യങ്ങൾക്കും പോയി ഇപ്പൊ എന്ത് ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാലും അവിടെ പോയി പ്രായ കൂടുതലുള്ളവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അല്ലേ.
3: അതെ,
2: ഓക്കെ. അപ്പൊ അതാണ് അവർ അർഹിക്കുന്ന.
3: എല്ലാവർക്കും വാഹനം ഉണ്ടാവില്ല, എല്ലാവർക്കും സാമ്പത്തിക കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ അവരെ കൂടുതൽ പരിഗണിക്കുക,
2: അതാണ് ചെയ്യേണ്ടത്.
3: അതാണ് ചെയ്യേണ്ടത്. അവരല്ലാതെ ഇപ്പൊ ഒരു ഭക്ഷണം അത് ആരെങ്കിലും കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക്
2: ചെയ്യാൻ പറ്റില്ല. അത് അവരവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
3: അത് ഗവൺമെന്റും ചെയ്യാവുന്ന, ഗവൺമെന്റ് മാത്രം ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്.
2: ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് കൊടുക്കേണ്ടത് അല്ലേ.
3: അതാണ് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം.
2: നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
3: എല്ലാവർക്കും മോനെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ.
2: ഓക്കെ,
3: താങ്ക്
2: യു പ്രേമമേ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കണേ. പ്രേമം പറഞ്ഞ ആകെ ഒരു കാര്യം വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തദ്ദേശ സ്ഥാപനങ്ങളിൽ വയോജന ഡെസ്ക് വരാനായിട്ട് പോകുന്നു. എന്താണ് ഈ വയോജന ഡെസ്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. സർക്കാർ സേവനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളും മുതിർന്ന പൌരന്മാരിലേക്ക് എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽഡർ ഫെസിലിറ്റേഷൻ ഡെസ്ക് ആരംഭിക്കാനായിട്ട് പോകുന്നു. അതായത് വയോജന സഹായ കേന്ദ്രം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ലോക വയോജന ദിനമായിട്ടുള്ള ഒക്ടോബർ 1 മുതലാണ് ഇത് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തലങ്ങളിലെ ഡെസ്കുകൾ വയോജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങളിലേക്കുള്ള ഏകജാലകമായിരിക്കും. സാമൂഹിക നീതി, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം. ഇനി എന്തൊക്കെ സേവനങ്ങളായിരിക്കും ഈ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിൽ വയോജനങ്ങൾക്ക് ഈ ഒരു വയോജന ഡെസ്ക് വഴി ലഭിക്കുക എന്ന് പറഞ്ഞിട്ട്, പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ്, ചികിത്സാ സഹായം തുടങ്ങിയവ ലഭ്യമാക്കൽ, അർഹമായ മറ്റ് ആനുകൂല്യങ്ങൾ, പദ്ധതികൾ എന്നിവ പരിചയപ്പെടുത്തൽ, ഓൺലൈൻ അപേക്ഷ രേഖകൾ അപ്ലോഡ് ചെയ്യൽ, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയ്ക്ക് സഹായം കിട്ടും. ഒപ്പം തന്നെ രോഗം, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടൽ, ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള സൗകര്യം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ പ്രേമം ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം, ഒക്ടോബർ 1 മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കാനായിട്ട് പോകുന്നു ഒരു വയോജന ഡെസ്ക്. പ്രായമുള്ളവർക്ക്, പ്രായമുള്ളവരെ സഹായിക്കാനായിട്ട് അവർക്ക് ഹെൽപ്പാവുന്ന രീതിയിലുള്ള ഒരു വയോജന ഡെസ്ക് വരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അതിലൂടെ എല്ലാവർക്കും, പ്രായമുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ അസുഖങ്ങളുള്ളവരും അവശതകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അതിലൂടെ സഹായം കിട്ടാനായിട്ട് പോകുന്നു. ആ ഒരു പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒക്ടോബർ 1 മുതലാണ് അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
2: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: വിളയോടി വിളക്കത്രക്കളം ഭാസ്കരൻ ആണ്.
2: ഭാസ്കരൻ ചേട്ടാ, എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ?
4: സുഖമായിട്ട് പോകുന്നുണ്ട്. ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയാണ്. കിട്ടാതെ പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു.
2: ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ ഇപ്പൊ മാറി.
4: ഇപ്പൊ മാറി.
2: പിന്നെ ഒരിക്കൽ കിട്ടിയില്ല, വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വളരെ ചെറിയ ടെൻഷനല്ലേ? അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിളിക്കാമല്ലോ. നമ്മൾ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഇത്തരം ചെറിയ കാര്യങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരും. ഓക്കെ സുനിൽ, ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് ഇടയ്ക്ക് വരുന്ന സമയത്തൊക്കെ വിളിക്കാം. ഓക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
4: ഇല്ല, കഴിച്ചില്ല. റെഡിയാക്കി വെച്ചു.
2: കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ. അപ്പോ പറയൂ ഭാസ്കരൻ ചേട്ടാ, എന്താണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്?
4: ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് മരുന്ന്, ഭക്ഷണങ്ങള്, പിന്നെ അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങള്. അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ കൊറേ ആളുകൾ മരുന്ന് വാങ്ങിക്കാൻ പറ്റാതെ മരിച്ചു പോകുന്ന കുറെ ആളുകളുണ്ട്.
2: ഈ മരുന്നിന്റെ വില കാരണം അല്ലേ?
4: ആ, മരുന്നിന്റെ വില കൊള്ളയടിക്കുന്നുണ്ട്. പിന്നെ മരുന്ന് കിട്ടാതെ അങ്ങനെ ഒരുപാട് സാധാരണക്കാർ മരണപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേയും കൂടി നന്നായിരിക്കും.
2: മരുന്നാണ് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് അല്ലേ?
4: മരുന്നാണ് വേണ്ടത്. കാരണം മരുന്ന് വാങ്ങിക്കാൻ പറ്റാതെ ഒരുപാട് പേര്, നമ്മുടെ അനുഭവത്തിൽ തന്നെ കുറേ പേര് ഞാൻ
2: കണ്ടു.
4: അതെ അതെ, അങ്ങനെയുണ്ട്. പിന്നെ ഒരു നേരം ഭക്ഷണം കിട്ടാതെയും കുറേ ആളുകളുണ്ട്.
2: ഓക്കെ. ഭക്ഷണവും മരുന്നാണ് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടത്.
4: മനുഷ്യന് ഏറ്റവും വേണ്ടത് അതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അർഹതപ്പെട്ടത് കിട്ടാതെ ഒരുപാട് ജനങ്ങളുണ്ട്.
2: പക്ഷെ എങ്കിലും ഇതാണ് ബേസ് അല്ലേ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം.
4: തീർച്ചയായിട്ടും.
2: ഓക്കെ. അപ്പോ ഭാസ്കരൻ ചേട്ടാ, ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: ഇന്ന് എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
2: ഓക്കെ, ഭാസ്കരൻ ചേട്ടന് ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. അദ്ദേഹത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് മനോഹരമായ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. എൻജോയ് ചെയ്യാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
4: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ട് കൂടാ.
5: സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ വിഷസ്. കൂടെ ഉണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ.
6: ഹലോ സുനിലേട്ടാ, ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
5: ഷെഫിൻ ഇരാറ്റുപേട്ട. ഇരാറ്റുപേട്ടക്കാരെല്ലാരും സുഖമായിട്ടിരിക്കുന്നു?
6: അത്ര സുഖമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു ഇന്നലെ കടന്നു.
5: മഴ, മണ്ണിടിച്ചൽ, റോഡ് ബ്ലോക്ക് ആവുക അല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു?
6: അതെ അതെ, ഭാഗമണൊക്കെ നല്ല മഴയായോണ്ട് ഇപ്പൊ റോഡൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്.
5: ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു വാർത്തയിൽ. ഞാനിപ്പോ ആലോചിച്ചിരുന്നു ഷെഫിന്റെ കാര്യം.
6: അതെ, രണ്ടുപേരും മരിക്കുകയൊക്കെ ഉണ്ടായി.
5: ആ, ഞാൻ കണ്ടിരുന്നു. ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അല്ലേ ഈ ഒരു ഭാഗം?
6: അതെ അതെ, ഒത്തിരി പേര് ടൂറിസ്റ്റുകൾ. 2-3 ദിവസം അവധി അല്ലായിരുന്നു? അവധി ആയിരുന്നോണ്ട് കുറെ പേര് വന്നിട്ട് കുടുങ്ങി പോയി, തിരിച്ചു പോയി, അങ്ങനെ കുറെ സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഇന്നലെ കടന്നു പോയത്.
5: ഓക്കെ. ഈ നീലക്കുറിഞ്ഞ് പൂത്ത സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ വഴിക്ക് വരുന്നുണ്ട് അല്ലേ?
6: അതെ, മൂന്നാറ് മറ്റേ കുമളി വഴി മൂന്നാറ് പോവാൻ പറ്റുമല്ലോ.
5: ഓക്കെ ഓക്കെ.
6: അതുകൊണ്ട് ഇപ്പം കുറെ ആൾക്കാര് ആ വഴി വരുന്നോണ്ട് കുറെ പേര് പെട്ടുപോയിട്ടുണ്ട്.
5: എന്തായാലും ശ്രദ്ധിക്കുക ഷെഫൻ, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക. രാത്രി യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക.
6: രാത്രി അങ്ങോട്ടും യാത്ര പോവാറില്ല.
5: പോവാറില്ല. ഓക്കെ. എങ്ങനെ ഇപ്പൊ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? സ്റ്റിൽ മഴ പെയ്യുന്നുണ്ടോ?
6: ഇപ്പൊ ഇല്ല, ഇപ്പം ഇന്നലെ മുതൽ തോർച്ച
5: ഒന്ന് തോർന്നിട്ടുണ്ട് അല്ലേ?
6: അത് വന്നിട്ടുണ്ട്, മഴ ആശ്വാസം വന്നിട്ടുണ്ട്.
5: ആശ്വാസം വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും അങ്ങനെ മഴയൊന്നും അങ്ങനെ കാര്യമായിട്ട് പെയ്യുന്നില്ല.
6: എന്നാലും ബുദ്ധിമുട്ടുണ്ട്, വീടുകളിലൊക്കെ കുറെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ.
5: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക, ഇനിയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാരും അല്ലേ?
6: അതെ അതെ, അഹല്യയുടെ സമ്മാനം കിട്ടി
5: കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്.
6: സന്തോഷം. ഇവിടെ കിട്ടി, ഇനി വെള്ളിയാഴ്ച.
5: വെള്ളിയാഴ്ചയാണ് കിട്ടിയ സമ്മാനം. ആർക്ക് കൊടുക്കാനാ പ്ലാൻ?
6: അത്
5: ഇനിയും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ കേട്ടോ.
6: തീർച്ചയായിട്ടും.
5: ഷെഫിനെ പറയൂ, രാജ്യത്ത് എന്താണ് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്?
6: സ്വാതന്ത്ര്യമാണ്
5: ഫ്രീ ആയിട്ട്
6: കൊടുക്കും. ഇപ്പഴും കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല, ഇല്ല. സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇപ്പം സ്വന്തമായിട്ട് ഇപ്പം ജീവിക്കാനുള്ള അവകാശം കിട്ടിയിട്ടില്ല.
5: അല്ല, ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വാതന്ത്ര്യം നമുക്ക് അത് അത് മനുഷ്യന്മാരായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക അല്ലേ? വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ വീട്ടിലെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഓഫീസിലെ റെസ്ട്രിക്ഷൻസ്.
6: അങ്ങനെയല്ല, അങ്ങനെയല്ല, നമ്മുടെ ലോ ഇന്ത്യയിൽ മൊത്തം മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞത് ഫ്രീ അങ്ങനെ ഇല്ലല്ലോ.
5: അല്ല, എന്തിലാണ് സ്വാതന്ത്ര്യം ഇല്ലായ്മ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയാം.
6: അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു നമ്മളിപ്പോ വിശ്വസിക്കുന്ന മതത്തെ വിശ്വസിക്കാനുള്ള അവകാശം ഇപ്പൊ ഉണ്ടോ?
5: അതുണ്ട്,
6: അത് കുറവാണ് ചൊല്ലോട്ടെ. ഞാൻ പറയുന്നത് കാണാൻ നമ്മുടെ ഇന്ത്യ കേരളത്തിൽ കാണില്ല, വെളിയിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്.
5: വിഷയമുണ്ട് അല്ലേ? ഓക്കെ.
6: അതെ അതെ, നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല, കേരളത്തിൽ അങ്ങനെ വിഷയമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇന്ത്യയിൽ വിഷയമുണ്ട്. അത് ഒരു ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, മനുഷ്യരെ ഉപദ്രവിക്കുന്ന കുറെ
5: മനുഷ്യരുണ്ടാവുമായിരിക്കും. ചിലപ്പോ ഞാൻ അത് കാണാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ.
6: അതെ അതെ, അങ്ങനെ ഒരു വിഷയമുണ്ട്, നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ കുറെ കഷ്ടപ്പെടുന്ന ആൾക്കാർ മതത്തിന്റെ പേരി അങ്ങനെ അടിമ പറയുന്നത് പീഡിപ്പിക്കപ്പെടുക അങ്ങനെ പറയാം. ഓക്കെ.
5: അപ്പൊ അത് സ്വാതന്ത്ര്യമാണ് ഫ്രീ ആയിട്ട് കിട്ടേണ്ടത് എല്ലാവർക്കും അല്ലെ.
6: പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖല.

0: കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും
1: നല്ല ഷെഫൻ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ, യാത്രകളൊക്കെ ശ്രദ്ധിച്ചു പോവാം.
0: താങ്ക്
1: യു സോ മച്ച്, ഒരുപാട് സന്തോഷം വിളിച്ചത്. ഷെഫിനായിരുന്നു, ഷെഫിനും എല്ലാവിധ ആശംസകളും നേരുന്നു. മഴയൊന്നും കാര്യമായിട്ട് അങ്ങ് പെയ്യാത്തതുകൊണ്ട്, നമ്മുടെ നാട്ടിലൊന്നും അങ്ങ് കാര്യമായിട്ട് അങ്ങ് പെയ്യാത്തത് കൊണ്ട് തന്നെ പവർ കട്ട് സ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് എന്തായിരിക്കും ഈ ലോഡ് ഷെഡിങ്ങിന്റെ അവസ്ഥ? വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ശരിക്കും മഴ പെയ്യണം, അങ്ങനെ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ മഴ പെയ്യണം. മഴ പെയ്യുമ്പോഴെന്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്? അപ്പോൾ ഇന്നലെ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരുന്നു അല്ലേ. അതായത് രണ്ട് തവണയാണല്ലോ സാധാരണ കറണ്ട് പോകുന്നത്, 25 മിനിറ്റ് 25 മിനിറ്റ്, അങ്ങനെ 50 മിനിറ്റ് രണ്ട് തവണയായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇന്നലെ ഒരു തവണ മാത്രമേ കറണ്ട് പോയുള്ളൂ. ഞാനും ശ്രദ്ധിച്ചിരുന്നു, എന്ത് പറ്റി രണ്ടാമത് കറണ്ട് പോവാതിരുന്നതെന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ ഭാഗികമായിട്ട് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 400 മുതൽ 500 മെഗാവാട്ടിന്റെ വൈദ്യുതി ലഭ്യതക്കുറവ് മൂലമാണ് നിയന്ത്രണം വേണ്ടി വന്നത്. ദീർഘകാല കരാർ വഴി ലഭ്യമാക്കേണ്ടിയിരുന്ന 380 മെഗാവാട്ട് വൈദ്യുതി സാങ്കേതിക കാരണങ്ങളാൽ ലഭിച്ചില്ല. ഒഡീഷയിൽ നിന്ന് 75 മെഗാവാട്ട് വൈദ്യുതി അധികമായി ലഭിച്ചു. ദേശീയതലത്തിൽ കാറ്റാട് നിലയങ്ങളിൽ നിന്നുള്ള ഉൽപാദനം കുറയുകയും വൈദ്യുതി ആവശ്യകത കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലഭ്യത കുറയാൻ സാധ്യതയുണ്ട് എന്ന് ദേശീയ ലോഡ് ഡെസ്പാച്ച് സെന്ററിന്റെ മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ ഒന്ന് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപഭോഗം കുറയ്ക്കാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള ലോഡ് ഷെഡിങ് പവർ കട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും പറ്റും. നമ്മളും ശ്രദ്ധിക്കണം, സർക്കാർ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ. നമ്മൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മളും അനാവശ്യ ലൈറ്റുകൾ ഓഫാക്കാനും ഫാൻ ഓഫാക്കാനും, അതുപോലെ തന്നെ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള പീക്ക് ടൈമിൽ അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, മോട്ടർ പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. അങ്ങനെ ആ സമയത്ത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് വൈദ്യുതി ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ സോളാറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ സോളാർ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഓമന
1: ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ?
2: ജലദോഷം
1: ഉണ്ടോ? ചെറിയൊരു ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ.
2: ഇല്ലല്ലോ, ജലദോഷമില്ല.
1: ജലദോഷമില്ല, എന്തോ ഒരു ശബ്ദം, ഒരു അടപ്പുണ്ട് കേട്ടോ.
2: അടപ്പുണ്ടല്ലേ?
1: അതെ അതെ, തോന്നുന്നുണ്ട്.
2: അതെ, കൊറേ ആയത് സുനില് വരുമ്പോഴൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല, ഇപ്പൊ കിട്ടിയതിന്റെ ഒരു സന്തോഷമാണല്ലേ.
2: ഇന്ന് 8 മണി തുടങ്ങിയിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, ലാസ്റ്റ് കോളിംഗ് ആവോ എന്തോ കിട്ടുമോ എന്തോ.
1: അങ്ങനെ അവസാനം കിട്ടി.
2: അവസാനം കിട്ടി. അപ്പൊ നമ്മുടെ കോളുകൾ ഇപ്പൊ കുറഞ്ഞപ്പോ ആർക്കും ആർക്കും വിളിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് കിട്ടുന്നേ ഇല്ല. ഞാൻ 3 ദിവസം സുനില് വരുമ്പോഴും വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല,
2: ഇപ്പൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു.
1: അതാണ്, നമ്മളെ ഇടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് കിട്ടില്ല, അത് സ്വാഭാവികം.
2: അത് പാട്ടുകൾ കൂടുതൽ വെക്കാൻ തുടങ്ങിയപ്പോ ആർക്കും ചാൻസ് ഇല്ല.
1: ചാൻസ് ഇല്ല അല്ലേ.
2: അത് 4 പേർക്കോ ചുരുങ്ങിയത് 5 പേർക്കല്ലേ വിളിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതൊന്ന് ചാൻസ് കിട്ടിയ സമാധാനല്ലോ.
1: ഓക്കെ, നമുക്ക് പരിഗണിക്കാം കേട്ടോ.
2: അപ്പൊ സുനില് വരുമ്പോ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടേ വിളിച്ചു നോക്കിക്കൊണ്ടിരുന്നതാണ്.
1: നമുക്ക് ആലോചിക്കാം, ആലോചിക്കാം. അപ്പൊ പറയൂ, എന്താണ് രാജ്യത്തെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്?
2: നമ്മൾക്ക് ആരോഗ്യവും ഭക്ഷണവും, ഭക്ഷണം കിട്ടാതെ കൊറേ ആൾക്കാര് കിടക്കുന്നുണ്ട് ആശുപത്രികളിലും. അവിടെയും നമ്മൾ കാണുമ്പോ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ രൂപം ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആശുപത്രികളിൽ ഉച്ച ഭക്ഷണമൊക്കെ ഫ്രീ ആയി കൊടുത്തിരുന്നു
1: പണ്ട്, അല്ലേ.
2: ഇപ്പൊ അവർക്ക് നിർത്തി വെച്ചിരിക്കുന്നു തോന്നുന്നു.
1: ഓക്കെ, അപ്പൊ ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കണം, ഒപ്പം തന്നെ ഫ്രീ ആയി എല്ലാവർക്കും ഭക്ഷണം കിട്ടണം.
2: നമ്മള് സുഖമില്ലാതെ സ്കാനിങ് റിസൾട്ടുകളൊക്കെ, ടെസ്റ്റുകളൊക്കെ എടുക്കാൻ മുമ്പ് പൈസ ഒരുപാട് വേണം. അപ്പൊ സാമ്പത്തികമായി കുറവുള്ളവർക്ക് അതൊക്കെ ഒന്ന് ഫ്രീ ആയി കൊടുത്താൽ
1: ഫ്രീ ആയിട്ട് കൊടുക്കും.
2: എന്റെ അഭിപ്രായം അതായിരുന്നു.
1: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും അത് വേണം അല്ലേ.
2: അത് വേണം, അത് വേണം. എല്ലാവർക്കും പൈസ ഉണ്ടായിരുന്നു വരില്ലല്ലോ.
1: ഇല്ല, പൈസ ഇല്ലാത്തവർക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം.
2: ഫ്രീ ആയിട്ട്, പൈസ ഇല്ലാത്തവർക്കും സാമ്പത്തികമായി ഇല്ലാത്തവർക്കും അത് ഫ്രീ ആയി കൊടുത്താൽ നന്നായിരിക്കും വിചാരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ഓമന ചേച്ചി ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
2: ആശംസകള് നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, സുനിലിനും പ്രത്യേക കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷം.
1: ഓക്കെ, എനിക്കും ഒരുപാട് സന്തോഷം ഓമന ചേച്ചിയോട് സംസാരിക്കാൻ കഴിഞ്ഞതില്. വീണ്ടും വിളിക്കുക കേട്ടോ.
2: അതെ അതെ,
1: താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഓമന ചേച്ചി ആയിരുന്നു. ഓമന ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ ഗാനം ഇതാ നിങ്ങളുടെ കാതോരമെത്തുന്നു. എൻജോയ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. മെസ്സേജസ് ഉണ്ട്. മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജസ് വായിക്കാൻ തുടങ്ങാം അല്ലേ. ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായി ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും എല്ലാവർക്കും പകർന്നു നൽകുക. നാം പോരാടുന്നവരാണ്, പൊരുതാനുള്ള ഉൾക്കരത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് സുലൈ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല, എന്നാൽ തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. എല്ലാവർക്കും ആശംസകൾ, ഒപ്പം തന്നെ ഉണ്ണി മുകുന്ദന് പിറന്നാൾ ആശംസകൾ, എല്ലാ ലിസ്ണേഴ്സിനും ആശംസകൾ. പിന്നെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു ഇന്ത്യൻ വിമൻ ഹോക്കി പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോക്കി പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ കൊടുത്തുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേശവദാസ് കൊല്ലങ്കോടാണ്. കേശവദാസ് കൊല്ലങ്കോടിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. ഹരിതശോഭയാർന്ന വയനാടൻ മലനിരകളിൽ നിന്ന് പാലക്കാടിൻ്റെ ആത്മാവായി മാറിയ അഹല്യയുടെ അലകളിലേക്ക് ഒരു സ്നേഹ സന്ദേശം. മഹാ കൊള്ളാലോ. പ്രിയപ്പെട്ട സുനിലിനും ആ സ്വരവീണയിൽ അലിഞ്ഞിരിക്കുന്ന അപാരമായ ശ്രോതാക്കളുടെ വൃന്ദത്തിനും സ്നേഹം നിറഞ്ഞ മനോഹരമായൊരു പ്രഭാതം ആശംസിക്കുന്നു. സ്നേഹത്തോടെ സിറാജ് വയനാടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സിറാജ് വയനാടിനും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ജഗൻചാട്ടന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. ഓക്കെ, ജഗൻചാട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിലേട്ട, ഇറ്റ്സ് മീ നായിപ്പാറ അപ്പൂന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൂനും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ. ഇന്നത്തെ അങ്ങേക്കുള്ള ടോപ്പിക് കേട്ടു, അങ്ങയുടെ ടോപ്പിക് കേട്ടു, ഏറെ ശ്രദ്ധേയമായി. ജനങ്ങൾക്കുള്ള ഫ്രീ ഹൃദ്യം. ഇന്ന് 11-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ചേലക്കൽ നഹദ മോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം സുനിലിനും ആശംസകൾ നേരുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നഫീസ കുഞ്ഞിപ്പ പന്താവൂരിനും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ലീല ടീച്ചറുടെ മെസ്സേജാണ്, വായിക്കാം. സുപ്രഭാതം സുനിൽ. മനുഷ്യന് പ്രാഥമികമായ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ആവശ്യമുള്ളവർക്ക് മാത്രം ഫ്രീ കൊടുക്കുന്നതിൽ വിരോധമില്ല. തീർച്ചയായിട്ടും ഫ്രീ റേഷൻ വാങ്ങി പൈസയ്ക്ക് മറച്ച് വിറ്റ് സുഖിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒന്നിനും വില ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അർഹിക്കുന്നവർക്ക് ഫ്രീ കൊടുക്കുക അല്ലേ. അല്ലാത്തവർക്ക് എന്തിനാണ് ഫ്രീ കൊടുക്കേണ്ട ആവശ്യം? പണമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരുപാട് പൈസയുള്ളവർക്ക് ഭക്ഷണം ഫ്രീ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അർഹിക്കുന്നവർക്ക് ഫ്രീ കൊടുക്കുക. ലോഡ് കണക്കിന് റേഷൻ അരി പിടിച്ചതായി വാർത്തകളിൽ കാണാറുണ്ടല്ലോ. പിന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, നൈപുണ്യ പരിശീലനങ്ങൾ എന്ത് കൊടുക്കുക ആണെങ്കിലും സൗജന്യ സേവനം ദുരുപയോഗം ചെയ്യാത്തവരുടെ കൈകളിൽ മാത്രം എത്തിച്ചാൽ ശ്രദ്ധിച്ചാൽ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് ലീല ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം എല്ലാവർക്കും ഫ്രീ ആയിരിക്കണമെന്ന്. കാര്യം ഹെൽത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അസുഖം വരുന്ന സമയത്ത്, അപകടം സംഭവിക്കുന്ന സമയത്ത്, അസുഖം വരുമ്പോൾ നേരത്തെ ഒരു ലിസണർ പറഞ്ഞ പോലെ മെഡിസിൻ പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണം ചെലവാകുമോ എന്ന് ചിന്തിച്ച് ഹോസ്പിറ്റലിൽ പോവാതെ ആ വേദന കടിച്ചമർത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര വലിയ വില കൂടിയ ചികിത്സയാണെങ്കിലും അത് ഫ്രീ ആയിട്ട് കിട്ടുമെന്നറിയാണെങ്കിൽ തീർച്ചയായിട്ടും പോകില്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കുമല്ല എങ്കിലും അർഹതപ്പെട്ടവർക്കൊക്കെ ഈ ഒരു ചികിത്സ സൗജന്യമായിട്ട് തന്നെ കൊടുക്കണം, ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. അഹല്യ എഫ് എം മനസ്സുണ്ടിലേട്ട സുഖമല്ലേ. ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിണാശേരിയാണ്. ഇന്ന് എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു സുചിത്ര കുട്ടപ്പൻ. ഓക്കെ, അപ്പൊ സുചിത്രയ്ക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, മോനെ പാലക്കാടുകാരനായ ഉണ്ണി മുകുന്ദന് പിറന്നാൾ ആശംസകൾ നേരുന്നു. മോനെ, മികച്ച ഗതാഗത സൗകര്യം ഒരു അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെ ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരു നാടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ട്രെയിൻ, ഫ്ലൈറ്റ്, അതുപോലെ തന്നെ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. പക്ഷെ എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിലും മാക്സിമം എല്ലായിടത്തും നല്ല അത്യാവശ്യം ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഓക്കെ, അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം. വലിയൊരു മെസ്സേജാണ്. ഹായ് സുനിൽ, ത്രിമൂർത്തീസിന്റെ നിറപ്പുലരിയുടെ ആശംസകൾ. മഴ പെയ്ത് തോർന്നൊരു പ്രഭാതം പ്രകൃതിയുടെ മനോഹരമായ കാവ്യമാണ്. രാവേറെയും പെയ്ത കനത്ത മഴയ്ക്ക് ശേഷം പുതിയൊരു ഉണർവിലേക്ക് കണ്ണു തുറക്കുന്ന ആ സുന്ദര നിമിഷങ്ങൾ. രാത്രിയുടെ യാമങ്ങളിൽ പെയ്തിറങ്ങിയ മഴത്തുള്ളികൾ, ഓരോ ഇലത്തുമ്പിലും വിറയാർന്ന ലജ്ജയോടെ ഒളിഞ്ഞിരിക്കുന്ന ജലഗണങ്ങൾ. ഇന്നലെ രാത്രിയൊന്നും ഇവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, പുലർക്കാല സൂര്യന്റെ ആദ്യ കിരണങ്ങളേറ്റ് വജ്രമുത്തുകളെ പോലെ തിളങ്ങുകയാണ്. വായുവിൽ ഇപ്പോഴും പടർന്നു നിൽക്കുന്ന ആ മൺമണം, മഴ നനഞ്ഞ മണ്ണിൽ നിന്നും ഉയർന്നു വരുന്ന ആ സുഗന്ധം ഏതൊരു സുഗന്ധദ്രവ്യത്തെക്കാളും മനുഷ്യന്റെ മനസ്സിനെ ആർദ്രമാക്കുന്നു. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൂടാതെ സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രിയ ശ്രോതാക്കൾക്കും സുനിലും ശുഭദിനാശംസകൾ നേരുന്നു. സുനിൽ, ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാരകമായ അസുഖമാണ് ക്യാൻസർ. 80% ക്യാൻസറുകളും മൂർധന്യാവസ്ഥയിൽ എത്തി മരണത്തോടടുക്കുമ്പോഴാണ് മാരകമായ ചികിത്സാ പ്രഹരം രോഗികൾ ഏൽക്കേണ്ടി വരുന്നത്. ലക്ഷങ്ങൾ മുടക്കിയിട്ടും ആയുസറ്റ് പോകുന്ന രോഗിയും സാമ്പത്തികമായി കൂപ്പുകുത്തുന്ന ദരിദ്ര കുടുംബങ്ങളും ധാരാളം കാണാൻ കഴിയുന്നു. ഇന്ന് ഓടിച്ചാടി നടക്കുന്ന പകുതിയിലേറെ പേർക്കും ക്യാൻസറിന്റെ വിത്തുകൾ മുളച്ചിട്ടുണ്ടാവാം. അതറിയണമെങ്കിൽ വർഷങ്ങൾ ഏറെ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിൽ സൌജന്യമായി തുടക്കത്തിലെ ക്യാൻസർ കണ്ടെത്തുന്നതിന് സമ്പൂർണ്ണ ക്യാൻസർ രോഗനിർണയം നടത്തുന്ന ഒരു പ്രത്യേക വിഭാഗം വരണമെന്ന് ഏറെ നാളായി മനസ്സിൽ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ത്രിമൂർത്തീസ് മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ശരിയാണ്. ഓക്കെ, ഇവിടെ നല്ല മഴയായിരുന്നു എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും മഴയൊക്കെ എൻജോയ് ചെയ്യുക. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെയ്തിട്ടില്ല. വളരെ റയറാണ്, കുറച്ചൊക്കെ പെയ്യുന്നുള്ളൂ. ഓക്കെ, ത്രിമൂർത്തീസിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ, വിളിച്ചു കിട്ടിയില്ല. സൗജന്യമായി എന്ത് കൊടുത്താലും അത് ആ പാവങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയോ എന്ന് അന്വേഷണം വേണം. അർഹിക്കുന്ന കൈകളിൽ എത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണം. ആരോഗ്യം, വിദ്യാഭ്യാസം അതെല്ലാം സൗജന്യമായി കൊടുക്കാം, അർഹിക്കുന്നവർക്ക് മാത്രം മതി. പാവങ്ങൾക്ക് എന്ത് കൊടുത്താലും ഉദ്യോഗസ്ഥർ കുറച്ച് അടിച്ചു മാറ്റരുത് എന്ന് മാത്രം. അതിനുള്ള നിയമം വേണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു ശാന്തി കൃഷ്ണ. റോഡുകൾ നടുവൊടിക്കാതെ യാത്രയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോഡുകൾ, അതെ, പല റോഡുകളും ശോചനീയാവസ്ഥയാണെങ്കിലും മറ്റുള്ള റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളുണ്ട്, പഴയതുപോലൊന്നുമല്ലല്ലോ അല്ലേ. അത്യാവശ്യം നല്ല റോഡുകളൊക്കെ ഉണ്ട്, എങ്കിലും ചില റോഡുകളൊക്കെ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. ഓക്കെ, അടുത്ത മെസ്സേജ്, നമസ്തേ അഹല്യ സുനിൽ, ആഹ്ലാദ ശുഭമംഗളദിനാശംസകൾ. 50 തവണ വിളിച്ചു, അര സെഞ്ചുറി വിളിച്ചു. ടോപ്പിക്, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, വയസ്സായവർക്ക് മരുന്ന് ഭക്ഷണം, യുവജനങ്ങൾക്ക് ജോലി കൂലി എന്ന് പറഞ്ഞിട്ടാണ് സത്യനാരായണൻ പുതുശ്ശേരി മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 9 മണിക്ക് ശേഷവും സത്യനാരായണൻ ചേട്ടൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 50 സെഞ്ചുറി, ഹാഫ് സെഞ്ചുറി തയ്ക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ, ടോപ്പിക് നന്നായിട്ടുണ്ട്, ഇന്നത്തെ പാട്ടുകൾ നന്നായിട്ടുണ്ട്. ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസത്തിന്റെ കൂടെ സ്വയം തൊഴിൽ പരിശീലനവും കായിക പരിശീലന കേന്ദ്രങ്ങളും ഉണ്ടാവണം. ഇതിലൂടെ സ്വയം പര്യാപ്തതയും രാജ്യത്തിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും ഇത് മുതൽ കൂട്ടാവും. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളി. ശാന്തി സുമേഷ് അലപ്പുള്ളിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിലെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന തൃശൂർ തൃശ്ശൂരുള്ള ആർ ജെ സിജിക്ക് 1000 ജന്മദിനാശംസകൾ അറിയിക്കുന്നു. ഗുരുവായൂരപ്പൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മെസ്സേജ് ഏറെക്കുറെ എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവർക്കും അതുപോലെ തന്നെ വിളിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. സൗജന്യമായിട്ട് എല്ലാം സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ അങ്ങ് ബാധിക്കും അല്ലേ. അപ്പോൾ സൗജന്യമായിട്ട് എല്ലാവർക്കും അങ്ങനെ എല്ലാം കൊടുക്കേണ്ട കാര്യമില്ല. അർഹതപ്പെട്ടവർക്ക് ഈ ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഭക്ഷണം, അതൊക്കെ അർഹതപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തണം. ഇപ്പം നേരത്തെ ലീല ടീച്ചർ പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് അരി വാങ്ങിച്ച് അത് മറച്ചു വിറ്റ് പൈസ ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത് പാടില്ലല്ലോ. ഇങ്ങനെ സൗജന്യമായി കിട്ടുന്നത് വാല്യൂ ഇല്ലാതിരിക്കാനായിട്ട് പറ്റില്ല. സൗജന്യം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും അതിന് വാല്യൂ വേണം അല്ലേ. അത് അർഹതപ്പെട്ട കൈകളിൽ എത്തുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുക. ഇപ്പോൾ വിശന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണം എത്തിക്കുമ്പോഴാണ് ഒരു ഭക്ഷണത്തിന് വാല്യൂ ഉണ്ടാവുക. ഇപ്പം നിറയെ കഴിച്ച് മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് കുറച്ച് ഭക്ഷണം നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവനത് വേണ്ട എന്ന് പറയും, ചിലപ്പോൾ അതെടുത്ത് കളയും, വേസ്റ്റ് ബോക്സിലിടും അല്ലേ. അപ്പം അതുകൊണ്ട് ആ ഒരു വാല്യൂ ഉണ്ടാവുന്നത്, എന്തിനും വാല്യൂ ഉണ്ടാവുന്നത് അത് ഡിസേർവ് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തുമ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. സെല്ലുലോയിഡ്.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയിരിയ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, തട്ടുപൊളിപ്പൻ മാസ് മസാല രംഗങ്ങളും അതല്ലെങ്കിൽ അതിന് കടന്ന കത്തി ആക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു തമിഴ് സൂപ്പർ സ്റ്റാർ ചിത്രം നമുക്ക് വിചാരിക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ? കാരണം അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു സൂര്യനായകനായ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോ ഫ്രെയിമിലും സ്നേഹവും വൈകാരികതയും നിറഞ്ഞു തുളുമ്പുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി ഫീൽ കൂടി ചിത്രമാണ് കേട്ടോ ഇത്. കുടുംബ പ്രേക്ഷകർ ഏറെ നാളുകളായിട്ട് ഇങ്ങനെ മിസ് ചെയ്യുന്ന ചില പഴയ ഒരു സൂര്യ ഫിലിംസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പഴമയൊക്കെ ഇത്തവണത്തെ ഈ ഒരു സൂര്യ ഫിലിമിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഊഷ്മളത അല്ലെങ്കിൽ തിരിച്ചുവരവ് തന്നെയായിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലൂടെ സൂര്യക്കുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ ഒരു പ്രധാന സവിശേഷത എന്താണെന്നറിയോ? ഇപ്പൊ തോന്നുന്നു ഈ അടുത്ത് വന്നതിൽ രണ്ടാമത്തെ ഒരു മൂവിയാണ് ഇത്തരം ഒരു പ്ലോട്ടായിട്ട് വരുന്നത്. 42 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ജേതാവും വൻ ബിസിനസ്സുകാരനുമായി ജീവിക്കുന്ന സഞ്ജയ് ആണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. വയസ്സായ അമ്മ നിർമ്മലയുടെ വലിയൊരു ആഗ്രഹമാണ് എന്ത്, മകന്റെ വിവാഹം, അതുപോലെ തന്നെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ സന്തോഷത്തിനായി സരോഗസി വഴി ഒരു മകനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സഞ്ജയ് തീരുമാനിക്കുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ചില സംഭവ വികാസങ്ങളുണ്ടല്ലോ, ആ സംഭവ വികാസങ്ങൾ ഇവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുകയാണ്. ആ വെല്ലുവിളിയെ തരണം ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് സഞ്ജയ് 22-കാരിയായ മാഡി എന്ന പെൺകുട്ടിയുടെ മുൻപിൽ എത്തിച്ചേരുന്നത്. പിന്നീട് എന്ത് സംഭവിക്കും കേൾക്കാം സെല്ലുലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത്

0: celluloid.
1: ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലലൗഡ്. സെല്ലലൗഡ് ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആർഷി അഹല്യ. സൂര്യ അതുപോലെ തന്നെ മമിത കോംബോ, അതെ, കുറച്ചു നാളായിട്ട് ഇത്തരം പ്ലോട്ടുകൾ വരുന്നുണ്ടല്ലേ. പ്രായ വ്യത്യാസത്തിൽ ഉണ്ടാവുന്ന പ്രണയം, അവരുടെ ലൈഫ്, അങ്ങനെ പറയുന്ന കഥ പറയുന്ന ഒരു മലയാള ചിത്രം നമുക്കറിയാം, ബത്ലഹേം കുടുംബ യൂണിറ്റ്. അതുപോലെ തന്നെ ഇതേ ഒരു തമിഴ് മൂവിയാണ്. എന്തൊക്കെ ഇവിടേക്ക് ഒരു സാമ്യത നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യ മമിത കോംബോയും അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് പറയുന്ന സമയത്തെ തെന്നിന്ത്യയിലെ മികച്ച അഭിനേതാക്കളായ സൂര്യയ്ക്കും രാധിക ശരത്കുമാറിനും ഒപ്പം കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുന്ന മമിത ബൈജുവാണ് കേട്ടോ ചിത്രത്തിലെ പ്രധാന സർപ്രൈസ് ഫാക്ടർ. സൂര്യ മമിത ജോഡികളുടെ കെമിസ്ട്രി പോലെ തന്നെ ഏറെ രസകരമാണ് മമിതയും രാധിക ശരത്കുമാറും തമ്മിലുള്ള ഒരു സ്ക്രീൻ സീൻസ് ഒക്കെ. നല്ല രസമായിട്ട് പോയിട്ടുണ്ട് ആ ഒരു കണക്ഷൻ. അതുപോലെ വൈകാരിക രംഗങ്ങൾക്കൊപ്പം കോമഡിയും കൈകാര്യം ചെയ്യുന്ന രാധികയ്ക്കൊപ്പം ഒരു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തകർത്ത് അഭിനയിക്കാൻ വേണ്ടി മമിതയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലത നിലനിർത്തുന്നതും മമിത തന്നെയാണ്. മമിത അവതരിപ്പിച്ച മാഡി എന്ന കഥാപാത്രം വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള ചെറിയ പ്രായമുള്ള 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, വിദേശത്ത് ജനിച്ചു വളർന്ന ഈ വേഷം അല്പം പാളിയാൽ ക്രിഞ്ചാവാനായിട്ട് നല്ല സാധ്യതയുള്ളൊരു കാര്യമാണ്. എന്നാലും വളരെ തന്മയത്വത്തോടു കൂടി തന്നെ മമിത അത് സ്ക്രീനിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഹ്യൂമറിലും ഇമോഷണലും സൂര്യ എന്നത്തെയും പോലെ തന്നെ തന്റെ ആ സ്വാഭാവിക ശൈലിയുണ്ടല്ലോ, അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിന് ചേരുന്ന ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ എത്തുന്നത്.

0: Amelia Lloyd.
1: Yes, സെലലാവിഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്ന സൂര്യ മൂവിയെ കുറിച്ചാണ്. സൂര്യയും അമിതയും നായികാനായകന്മാരായെത്തുന്ന സിനിമ. സംവിധാന ശൈലിയിലേക്ക് പോവുകയാണെങ്കിൽ സംവിധാന ശൈലിയിലും പ്ലോട്ട് വിശകലനവും നോക്കുന്ന സമയത്തെ വെങ്കി അഡ്ലൂരി എന്ന തെലുങ്ക് സംവിധായകൻ ഒരുക്കിയ ഈ ഒരു ചിത്രം ഒരു ഫാമിലി റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആണ് കേട്ടോ. വിജയിയുടെ ഒരു വാരീസ് പോലുള്ള സിനിമകളിൽ കാണാറുള്ള അതിരുകടന്നൊരു മെല്ലോ ഡ്രാമകളൊന്നും തന്നെ ഇല്ലാതെ അളന്നു മുടിച്ച കുറച്ച് എന്താ പറയുക നല്ല ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയില്ലേ, നല്ല ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന അതേ രീതി തന്നെ അളന്നു മുറിച്ച ചേരുവകളോട് കൂടിയിട്ടാണ് സംവിധായകൻ ഈ ഒരു ചിത്രം പാകപ്പെടുത്തിയിരിക്കുന്നത്. 42-കാരനോട് 22-കാരിക്ക് തോന്നുന്ന പ്രണയത്തെ വളരെ പക്വതയോടുകൂടി അവതരിപ്പിക്കാനായിട്ട് വെങ്കി അഡ്ലൂരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ സ്റ്റാർ ഇമേജ് പോലും ബ്രേക്ക് ചെയ്യുന്ന രസകരമായ സന്ദർഭങ്ങൾ സൂര്യ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്നാം പകുതിയെ ഒരു ഹ്യൂമർ, മൊത്തത്തിലൊരു ഹ്യൂമർ രംഗങ്ങൾ കൊണ്ട് എൻഗേജിംഗ് ആക്കുന്ന സമയത്ത് രണ്ടാം പകുതി നോക്കുകയാണെങ്കിൽ തമിഴ് തെലുങ്ക് പ്രേക്ഷകർക്ക് ഒരുപോലെ ആസ്വദിക്കാൻ പാകത്തിലുള്ളൊരു ഇമോഷണൽ ഫാമിലി അത്തരം ട്രാക്കിലേക്കാണ് മാറുന്നത്. മലയാളി ഓഡിയൻസിന് അത് അത്രമാത്രം ഇഷ്ടപ്പെടണം എന്നില്ല എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ഒരു നമ്മൾ പറഞ്ഞ് കളിയാക്കാറുണ്ട്. കളിയാക്കുക എന്നതിനുപരിയായിട്ട് മലയാളികൾക്ക് കുറച്ചും കൂടി എല്ലാം കുറച്ച് അല്പം ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പലപ്പോഴും പറയാറില്ല. അതുപോലെ തന്നെയാണ് കുറച്ച് ഓവർ പാസ് ഉണ്ട് ഇതിൽ, ഉണ്ട്, അങ്ങനെ ഒരു സംഭവം തന്നെ ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതായത് അമ്മ പാസവും അനിയത്തി പാസവും ഒക്കെ ചിത്രത്തിലുണ്ട്, എന്നാലും സൂര്യ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന മാസ നിമിഷങ്ങളും ചിത്രത്തിൽ സംവിധായകൻ ചേർത്ത് വച്ചിട്ടുണ്ട്.

0: celluloid.
1: യെസ് കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലലൗഡ് ആണ്. സെല്ലലൗഡിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയെ കുറിച്ചാണ് അല്ലേ. ഇനി അതിനൊരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ, ഫൈനൽ വേർഡിക്സും നോക്കുകയാണെങ്കിൽ, ടെക്നിക്കൽ വശങ്ങളിൽ നിമിഷ് രവിയുടെ ഛായാഗ്രഹണം ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് വേണ്ട മനോഹരമായൊരു കളർ ടോണും മൂഡും ഒക്കെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പറയട്ടെ, ഈ ഒരു സിനിമയുടെ സെറ്റ് ഒരു ഗംഭീര വീടൊക്കെ ഉണ്ട് കേട്ടോ. ഈ സിനിമയിൽ ഭയങ്കര അതിഗംഭീരമായിട്ട് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, റിച്ച് പോഷ് ലുക്ക് ഉണ്ടല്ലോ, അത് കിട്ടുന്നുള്ളതാണ്. അതുപോലെ തന്നെ ജി വി പ്രകാശിന്റെ പശ്ചാത്തല സംഗീതവും പാട്ടുകളുടെ കഥയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പാട്ടുകൾ നല്ല രസമുള്ളൊരു പാട്ടാണ് കേട്ടോ. നവീൻ നൂലിയുടെ എഡിറ്റിംഗും രവീണ ടണ്ടൻ, ഭവാനി ശ്രീ, സുനിൽ റെഡ്ഡി, നാസർ, അനാർക്കലി മരക്കാർ തുടങ്ങിയ വൻ താരനിരയുടെ സാന്നിധ്യവും സിനിമയ്ക്കൊരു കൂടുതലായിട്ട് ഭംഗി നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, അനാവശ്യ വയലൻസോ വൻ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഹ്യൂമറും ഇമോഷനും സമാസമം ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബ പ്രേക്ഷകർക്കൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫാമിലീസിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. അങ്ങനെ ഇന്നത്തെ സെല്ലലൗഡിൽ നമ്മൾ പറഞ്ഞത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണാം, OTT പ്ലാറ്റ്ഫോംസിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെ ഇന്നത്തെ സെല്ലലൗഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലലൗഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്. Keep on listening, Ahilya FM 90.4 KTK to Kutukuda.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന

0: സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: ഇപ്പോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് താരാണ് മുന്നില്. ഏത് ജ്യൂസ് ആണെന്നോ? സാത്തക്കുടി ജ്യൂസ്. നിവിൻ പോളിയുടെ ബദ്ലഹീം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാകും. ആ സിനിമയിലെ സോൾമേറ്റ്സ് എന്ന് പറയുന്ന ഒരു സാത്തക്കുടി പ്രണയം കൂടി എത്തിയതോടെ ആ സിനിമയ്ക്കൊപ്പം ഇറങ്ങിയ ഒരു ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ ആ സിനിമയ്ക്കുള്ളിൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സോൾമേറ്റ്സ്, ഒരു സാത്തക്കുടി പ്രണയം. അതുകൂടി വന്നതോടുകൂടി സാത്തക്കുടി എന്ന് പറയുന്ന സംഗതി വീണ്ടും ട്രെൻഡിംഗ് ആണ്. ഇനി സാത്തക്കുടി എന്ന് കേട്ടിട്ട് ഇത് ഏതാ പുതിയ ഫ്രൂട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. പക്ഷേ സംഭവം പുതിയതൊന്നുമല്ല. സംഗതി എന്താണ്, എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൃത്യസമയത്ത് നമ്മൾ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഭിരാമി ഉണ്ട് കൂടെ. ഇനിയുള്ള ഒരു മണിക്കൂർ അഭിരാമി ഉണ്ടാവും കൂടെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പൊ നമ്മുടെ വിഷയം സാത്തുക്കുടിയാണ്. സാത്തുക്കുടിക്ക് പഴയൊരു കണക്ഷൻ ഉണ്ട് മലയാള സിനിമയായിട്ട്. ഇപ്പൊ നമ്മള് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ സാത്തുക്കുടി എന്ന് പറയുന്ന സംഗതി കേട്ടു. നമ്മുടെ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമയിലെ പഴയ സിനിമ, ശ്രീനിവാസന്റെയും ലാലേട്ടന്റെയും സിനിമ, അപ്പൊ അവിടെ ശ്രീനിവാസന്റെ ക്യാരക്ടർ സാത്തുക്കുടി പറയുന്ന ഒരു സീനുണ്ട്. അതായത് സാത്തുക്കുടി സിനിമയിൽ ഇപ്പോഴാണ് ഡെബ്യൂ ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റി, പണ്ടേ ഇതൊക്കെ വിട്ട കേസാണെന്നാണ് മലയാള സിനിമ പറയുന്നത്. അപ്പൊ ശരിക്കും എന്താണ് ഈ സാത്തുക്കുടി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള സ്വീറ്റ് ലെമൺ ഇല്ലേ, മധുര നാരങ്ങ അഥവാ മുസംബി എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി, ആ സാധനമാണ് സാത്തുക്കുടി. സിട്രസ് വിഭാഗത്തിൽപ്പെട്ട മധുരവും ചെറിയ പുളിയുള്ളൊരു ഫ്രൂട്ടാണ്. സാധാരണയായിട്ട് ജ്യൂസായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. ജ്യൂസായിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെ നോക്കുമ്പോൾ നിവിൻ പോളി വീണ്ടും സാത്തുക്കുടിയെ വൈറലാക്കിയിരിക്കുകയാണ്. ഗൂഗിളിൽ ആളുകൾ വീണ്ടും വീണ്ടും സാത്തുക്കുടി എന്താണ് എന്ന് സെർച്ച് ചെയ്യിപ്പിച്ചു. പക്ഷേ നമ്മുടെ പഴയ ചന്ദ്രലേഖ സിനിമ പറയുന്നത്, മോനെ ഞാനിവിടെ പണ്ടേ ഉണ്ടായിരുന്നു, ഒരു പഴയ സിനിമ റെഫറൻസ് പുതിയ സിനിമയിലൂടെ വന്നപ്പോൾ വീണ്ടും ഹിറ്റായി, അതിൻ്റെ ഇടയിൽ വീണ്ടും സ്പോട്ട്ലൈറ്റിലെത്തിയ ഒരു സാധാരണ ഫ്രൂട്ടാണ് സാത്തുക്കുടി അഥവാ നമ്മുടെ മുസംബി.
2: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപതു പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. പല നര കയറിയവഴി അവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പല നര കയറിയവഴി അവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപതു പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നല്ല കടുത്ത ചൂടുള്ള സമയത്ത് തണുത്ത ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ തോന്നുമ്പോൾ സാത്തുക്കുടി ജ്യൂസിനെ ഒന്ന് ഓർത്തോ. നമ്മള് വഴിയിൽ പോണ സമയത്ത് ചെറിയ ജ്യൂസുകളെ തൊട്ട് വലിയ റെസ്റ്റോറന്റ് വരെ ഒരു ഗ്ലാസ് സാത്തുക്കുടി ജ്യൂസ് ഉണ്ടെങ്കിൽ ചൂടിനോട് നീ നിന്റെ പണി നോക്ക് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ചില ആളുകൾക്ക് മൊസംബി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ബൊട്ടാണിക്കൽ പേര് സിട്രസ് ലിമറ്റ എന്നാണ്. പേര് കേട്ടിട്ട് എന്തോ പുതിയ എക്സോട്ടിക് ഫ്രൂട്ട് ആണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിലെ വളരെ ഫേമിലിയർ ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് കടകളിലൊക്കെ കിട്ടുന്ന മൊസംബി തന്നെയാണ്. സാത്തുക്കുടിയുടെ കുറേയധികം പ്രത്യേകതകളുണ്ട്. അതായത് നാരങ്ങയുടെ ഒരു ഷാർപ്പായിട്ടുള്ള പുളി ഉണ്ടാവില്ല, ഓറഞ്ചിന്റെ ഹെവി സ്വീറ്റ്നെസ്സും ഇല്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മൊസംബി അല്ലെ. മൃദുവായിട്ടുള്ളൊരു മധുരം ഉണ്ടാവും, ചെറിയൊരു പിന്നെന്താ പറയുക, ചെറിയൊരു ടാങ് പിന്നെ നല്ലൊരു റിഫ്രഷിംഗ് ഫീൽ കൂടെയാണ് ഈ ഒരു ഫ്രൂട്ടിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജ്യൂസ് ഇത്രയും പോപ്പുലറായി. ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ വീണ്ടും ആ നിവിൻ പോളിസ് സാത്തുക്കുടി ജ്യൂസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് പിന്നെയും ഹിറ്റായി, ആളുകളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ വെറൈറ്റീസ് മൊസംബിക്കിൽ നിന്നെത്തിയ പോർച്ചുഗീസ് ട്രേഡേഴ്സ് വഴിയാണ് ഈ പഴം ഇവിടെ എത്തിയതായിട്ട് ചരിത്രങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും ചില ഭാഗങ്ങളിൽ ഇതിന് സാത്തുക്കുടി എന്ന പേരും ഉണ്ട്, അങ്ങനെ വിളിക്കുന്നുണ്ട്. ഇനി ടേസ്റ്റ് മാത്രമല്ല, ഹെൽത്തിലും ചെറിയൊരു ഹീറോയാണ് നമ്മുടെ സാത്തുക്കുടി. വിറ്റമിൻ സി ഉണ്ട്, നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്, പൊട്ടാഷ്യം പോലെയുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. ശരീരത്തിന് ഹൈഡ്രേഷൻ നൽകാനും വിറ്റമിൻ സി വഴി നോർമൽ ഇമ്മ്യൂൺ ഫംഗ്ഷനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ് ഹെൽത്ത് അപ്ഡേറ്റ്സ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ. അപ്പോൾ സാത്തുക്കുടി, പേരിലൊരു പഴയകാല ചാമുണ്ടല്ലേ സാത്തുക്കുടി എന്ന് പറയുമ്പോഴത്തേക്കും രുചിയിലൊരു സമർ ഫ്രഷ്നെസ് ഉണ്ട്, റിഫ്രഷ്നെസ് ഉണ്ട്. സിനിമയിലൂടെ വീണ്ടും വൈറൽ കംബാക്ക് നടത്തിയിട്ടുള്ള താരമാണ് സാത്തുക്കുടി. അപ്പോൾ അടുത്ത തവണ ജ്യൂസ് ഷോപ്പിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ചേട്ടാ ഒരു സാത്തുക്കുടി പോരട്ടെ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇൻസ്റ്റഗ്രാമിൽ റീല് കാണാൻ കയറിയിട്ട് 5 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകണക്കിന് സ്ക്രോൾ ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ആൾക്കാരല്ലേ നമ്മളിൽ പല ആളുകളും. ഇനി ആ സ്ക്രോളിംഗ് ടൈമിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ റീൽസ് കൂടെ കയറി വന്നേക്കും. കാരണം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഇനി സ്ട്രീറ്റ്സിലും പരിശോധനകളിലും മാത്രമല്ല ഡിജിറ്റൽ സ്പേസിലേക്കും കൂടെ ഞങ്ങൾ എത്തിക്കാൻ പോവുകയാണെന്നാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. വെരി വെൽ തോട്ട് അല്ലേ, നല്ലൊരു കാര്യമാണ്. കാരണം നിലവിലുള്ള ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സിന് പുറമെ സോൺ, ഡിസ്ട്രിക്ട്, സർക്കിൾ, റേഞ്ച് തലങ്ങളിലെ സ്പെഷ്യൽ ജനമൈത്രി സ്കോഡ്സിനും സോഷ്യൽ മീഡിയ പേജസ് കൊണ്ടുവരാനുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം നടക്കുന്നുണ്ട്. അതായത് കാരണം ഇന്നത്തെ ജനറേഷന് ഒരു മെസ്സേജ് എത്തിക്കണമെങ്കിൽ മെസ്സേജ് മാത്രം പോരാ, അത് അവരുടെ ഫീഡിൽ വരണം അല്ലേ. ഇൻസ്റ്റഗ്രാം ഫീഡിൽ ഉണ്ടെങ്കിലേ നമ്മൾ ഇതൊക്കെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വേഗം തന്നെ ഈ ഡിജിറ്റൽ സ്പേസിലേക്ക് ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ യുവാക്കളെയും അതുപോലെ സ്റ്റുഡൻസിനെയും ഒക്കെ ലക്ഷ്യമിട്ട് റീൽസ്, മീംസ്, ഷോർട്ട് വീഡിയോസ് അവർ സംസാരിക്കുന്ന ലാംഗ്വേജിലും അവർക്ക് റിലേറ്റബിൾ ആവുന്ന രീതിയിലും അവർക്ക് കൺസ്യൂം ചെയ്യാവുന്ന ഫോർമാറ്റിലും അവയർനെസ് കോണ്ടന്റ് എത്തിക്കാനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നത്. ആ ലക്ഷ്യം വേഗം തന്നെ ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് തൊട്ട് ലഹരി മോചന പ്രവർത്തനങ്ങൾ വരെ സംസ്ഥാന തലം മുതൽ താഴെ തട്ടിലേക്ക് ഒരേ പാറ്റേണിൽ വേഗത്തിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ്. അപ്പോൾ ഇനി എക്സൈസ് എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ നോക്കി നിൽക്കേണ്ടി വരില്ല, ഒന്ന് ഇൻസ്റ്റഗ്രാം തുറന്നാൽ മതി. കാരണം ഇന്നത്തെ കാലത്ത് ലഹരിക്കെതിരായ പോരാട്ടം എന്ന് പറയുന്ന കാരണം ഇന്നത്തെ കാലത്ത് ലഹരിക്കെതിരായ പോരാട്ടം സ്ട്രീറ്റിലും നടക്കണം, സ്ക്രീനിലും നടക്കണം അല്ലേ. ഫീഡിൽ വരുന്ന ഓരോ കണ്ടന്റും എന്റർടൈൻമെന്റും മാത്രമല്ല, ചിലപ്പോൾ അതൊരു അവയർനെസ് ആണ്, ചിലപ്പോൾ അതൊരു വാർണിംഗ് ആണ്, ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് കൂടിയാകാം. എന്തായാലും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇനി സോഷ്യൽ മീഡിയയിലൂടെ സജീവ സാന്നിധ്യമാകാൻ പോവുകയാണ്. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അടുത്ത പാട്ടുകളിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എ ഐയോട് സംസാരിക്കാറുള്ള ആളുകളാണല്ലേ കുറേയധികം ആളുകൾ, അങ്ങനെ ആളുകളുണ്ട്. ഇനി എ ഐ ഉപയോഗിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, പക്ഷെ അങ്ങനെയുള്ള ആളുകൾ വളരെ കുറച്ച് ഉള്ളൂ എന്നുള്ളതാണ്. എ ഐയോട് സംസാരിക്കുമ്പോൾ ഇത് ഞാനും എ ഐയും മാത്രം അറിയുന്ന കാര്യമല്ലേ എന്ന് കരുതി എന്തും ടൈപ്പ് ചെയ്യാറുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ചെറിയൊരു പ്രൈവസി റിമൈൻഡർ ഞാൻ തരട്ടെ. എ ഐ ചാറ്റ് ബോട്ടിനെ നിങ്ങളുടെ പേഴ്സണൽ ഡയറി ആയിട്ട് ഒരിക്കലും കരുതരുത്. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ സർവീസിൻ്റെ റൂൾസ് അനുസരിച്ച് സ്റ്റോർ ചെയ്യപ്പെടുകയോ വീണ്ടും ഉപയോഗിക്കപ്പെടുകയോ ചില സാഹചര്യങ്ങളിൽ എ ഐ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കപ്പെടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പാസ്വേഡ്, ഒ ടി പി, ബാങ്ക് ഡീറ്റെയിൽസ്, ആധാർ നമ്പർ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇതൊന്നും എ ഐയുടെ ചാറ്റ് ബോക്സിൽ ഇടണ്ട. ഒരു സിമ്പിൾ റൂൾ ഓർത്താൽ മതി, ഈ വിവരം മറ്റൊരാൾ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലേ എന്നൊന്ന് ചിന്തിക്കണം. കുഴപ്പമുണ്ടെങ്കിൽ എ ഐയോടും പറയണ്ട. എ ഐ സ്മാർട്ടാണ്, പക്ഷേ പ്രൈവസിയുടെ കാര്യത്തിൽ നമ്മളും കുറച്ച് സ്മാർട്ടായിരിക്കും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കൂടെ ഞാൻ അഭിരാമിയുണ്ട്. AI പ്രൈവസിയെ കുറിച്ചിട്ടുള്ള വാർണിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ. ഇപ്പൊ പുറത്തു വരുന്നൊരു റിപ്പോർട്ട് പറയുന്നത് കേട്ടാൽ നമ്മൾ കുറച്ചൊന്നും ഞെട്ടും. കാരണം പ്രോജക്ട് ലില്ലി എന്ന ഒരു കോഡ് നെയിമിൽ OpenAI റിവ്യൂ പ്രോഗ്രാം നടക്കുന്നതായിട്ട് ഒരു മീഡിയ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ChatGPT ടൈപ്പ് ചെയ്യുന്ന റിയൽ പ്രോംപ്റ്റ്സിൽ ചിലത് ഹ്യൂമൻ റിവ്യൂവേഴ്സ് വായിക്കുകയും അതിലെ യൂസർ എന്താണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കുകയും ChatGPT നൽകിയിട്ടുള്ള മറുപടികളിൽ 1 മുതൽ 7 വരെ സ്കോർ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം വേറൊരാളും കൂടെ അറിയുന്നുണ്ട്, AIനെ കൂടാതെ AIയോട് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് AI എങ്ങനെ മറുപടി തരുന്നു എന്ന് മാർക്കിടാൻ വേണ്ടിയിട്ടാണ് ഇയാളിത് വായിക്കണേന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം സ്വകാര്യമല്ല എന്ന് മനസ്സിലാക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചാലേ, ChatGPTയുടെ റിപ്ലൈസ് കൂടുതൽ നാച്ചുറൽ ആക്കാനും ഈ റോബോട്ടിക് ഫീല് കുറയ്ക്കാനും അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്ലാറ്ററി ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹ്യൂമൻ റിവ്യൂവേഴ്സ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിനായിട്ട് തേർഡ് പാർട്ടി കോൺട്രാക്ടേഴ്സിനെ ഉപയോഗിക്കുന്നതായിട്ടും ഒരു റിവ്യൂവറിന് മണിക്കൂറിന് $50 ലഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൈവസി ഫിൽട്ടേഴ്സ് ഉണ്ടെങ്കിലും അത് എല്ലാത്തവണയും പെർഫെക്റ്റ് അല്ല. ചില സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് റിവ്യൂവേഴ്സിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് OpenAI തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ChatGPTനെ ഇന്റലിജന്റ് അസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ പേഴ്സണൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ പാടില്ല എന്നൊരു ബുദ്ധി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. പാസ്വേഡ്, OTP, ബാങ്ക് ഡീറ്റെയിൽസ്, ആധാർ നമ്പർ. അപ്പോൾ ജസ്റ്റ് ഫോർ എ സെക്കൻഡ് എന്ന് പറഞ്ഞു പോലും ഷെയർ ചെയ്യേണ്ട. AI നമ്മളോട് സംസാരിക്കുന്ന മനുഷ്യരെ പോലെ ആയിരിക്കാം. അതുകൊണ്ട് ആ കോൺവെർസേഷൻ ഒരു മനുഷ്യനും കാണില്ല എന്ന് ഉറപ്പില്ല. ടെക്നോളജിയെ പേടിക്കേണ്ട ആവശ്യമില്ല. ടെക്നോളജിയോട് എന്ത് പറയണമെന്ന കാര്യത്തിൽ കുറച്ച് സ്മാർട്ടായിരിക്കണം. ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിലും സ്മാർട്ടായിരിക്കണം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മേള എന്ന് കേട്ടാൽ എക്സൈറ്റ്മെന്റിന്റെ ഒരു കാര്യമാണ് അല്ലെ? ഇനി കേരളത്തിലെ സ്കൂളുകളിൽ വീണ്ടും ആ കലാകായിക ശാസ്ത്ര മേളകളുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എറണാകുളം വേദിയാകും എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2027 ജനുവരിയിലാണ് കലോത്സവം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അതിനു മുന്നേ സ്പോർട്സ് മോഡ് ഓൺ ആയിരിക്കും. സംസ്ഥാന സ്കൂൾ കായിക മേള ഉണ്ടല്ലോ, October 25 to 31 വരെ കോഴിക്കോടാണ് നടക്കാനായിട്ട് പോണേ. അപ്പോൾ അത് കഴിഞ്ഞാൽ സയൻസ് കുട്ടികളെ നിങ്ങളുടെ ഊഴാണ്. സംസ്ഥാന ശാസ്ത്രമേള നവംബറിൽ പാലക്കാട് മണ്ണാർക്കാടാണ് നടക്കുക. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്താണ് നടക്കുക. TTI PPTTI പോലെയുള്ള കലോത്സവങ്ങൾ തൃശ്ശൂരിലും, അതായത് ഒരു ജില്ലയിൽ കല, വേറൊരു ജില്ലയിൽ കായികം, വേറൊരു ജില്ലയിൽ സയൻസ്, അങ്ങനെ കേരളം മുഴുവൻ ഒരു വലിയ സ്കൂൾ ഫെസ്റ്റിവൽ സർക്യൂട്ടിലേക്ക് മാറാനായിട്ട് പോവാണ്. മേളകളിൽ സ്റ്റേജിൽ കയറുന്നത് ഒരാളായിരിക്കുമെങ്കിലേ അവിടെ എത്തുന്നത് മാസങ്ങളായിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ ആയിരിക്കും അല്ലേ. ഒരു മെഡൽ കിട്ടിയേക്കാം, ചിലപ്പോൾ ട്രോഫി കിട്ടിയേക്കാം, പക്ഷേ അതിനേക്കാൾ വലിയ കാര്യം ഇതൊന്നും കിട്ടിയില്ലെങ്കിലും, നമുക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്കിത് ചെയ്യാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് കിട്ടില്ലേ ഒരു ഒരു ഗെയിമിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മേളകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ കോൺഫിഡൻസ് ആണ്. അതാണ് ഇങ്ങനെയുള്ള സ്കൂൾ ഫെസ്റ്റിവൽസിൻ്റെ, ഇങ്ങനെയുള്ള മേളകളുടെ റിയൽ പ്രൈസ്. അപ്പോൾ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിക്കോളൂ, സ്റ്റേജ് ഇങ്ങനെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കലിഡോസ്കോപ്പിൽ പറഞ്ഞു. സമയം നോക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ കലിഡോസ്കോപ്പ് അവസാനിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഒരുപാട് കൗതുകങ്ങളും അറിവുകളും ചിന്തകളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കലിഡോസ്കോപ്പിൽ കേട്ടുമുട്ടാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
5: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
7: മക്കളെ നല്ലൊരു ഡോക്ടറോ എഞ്ചിനീയറോ സി എ കാരനോ ഒക്കെ ആക്കണമെന്ന് സ്വപ്നം കാണുന്ന മാതാപിതാക്കളല്ല, പാരൻസല്ല നമ്മുടെ നാട്ടില്. എൻ്റെ മോനെ, എൻ്റെ മോളെ നല്ലൊരു കൃഷിക്കാരിയാക്കണം, നല്ലൊരു കൃഷിക്കാരനാക്കണമെന്ന് അഭിമാനത്തോടെ പറയുന്ന എത്ര പാരൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വളരെ കുറവായിരിക്കും അല്ലേ? വളരെ വളരെ റെയറായിരിക്കും അങ്ങനെ പറയുന്ന പാരൻസ്. എൻ്റെ മോളെ ഒരു കൃഷിക്കാരിയാക്കണം, എൻ്റെ മോനെ ഒരു കൃഷിക്കാരനാക്കണമെന്ന് പറയുന്ന പാരൻസ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഒരിക്കലുമില്ല. ഈ പപ്പടവും ചിപ്സും ഐസ്ക്രീമും ഇതൊക്കെ നമുക്ക് ഫാക്ടറിയിൽ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ വിശപ്പടക്കാൻ കഴിക്കുന്ന അരിയും പച്ചക്കറികളും പഴങ്ങളും ഒരു ഫാക്ടറിയിലും നിർമ്മിക്കാനായിട്ട് കഴിയില്ല. കൃഷി കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഭാവിയിൽ ഒരു കൃഷിക്കാരനായി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും? മറ്റു ജോലികളെ പോലെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ കൃഷിക്ക് കിട്ടുമോ? എങ്ങനെ ലാഭകരമായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് ഇന്നത്തെ ഹരിതഭൂമിയിൽ. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ലോകം സാങ്കേതിക വിദ്യയിൽ എത്രയൊക്കെ മുന്നേറിക്കഴിഞ്ഞാലും, ITയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ലോകം ഭരിച്ചു കഴിഞ്ഞാലും, മനുഷ്യന് ജീവിക്കാനായിട്ട് എന്ത് വേണം? ആഹാരം വേണം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള തൊഴിൽ എക്കാലത്തും കൃഷി തന്നെയാണ്. കൃഷിഭൂമി കുറയുകയും ജനസംഖ്യ കൂടുകയും ചെയ്യുന്ന ഭാവിയിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള വ്യക്തി. ഭാവിയിൽ ഒരു കൃഷിക്കാരനായി കഴിഞ്ഞാൽ ജീവിക്കാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. കോർപ്പറേറ്റ് ജോലികളെക്കാളും ഉയർന്ന വരുമാനമുണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു വലിയ വ്യവസായമായിട്ട്, അതായത് ഒരു അഗ്രി ബിസിനസ്സായിട്ട് കൃഷി മാറിക്കഴിഞ്ഞു. കൃത്യമായ പ്ലാനിങ്ങും വിപണന തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ മറ്റേതൊരു പ്രൊഫഷനേക്കാളും സുരക്ഷിതമായ വരുമാനം കൃഷിയിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും. പരമ്പരാഗതമായിട്ട് നമ്മൾ കണ്ടിരുന്ന കഷ്ടപ്പാടിൻ്റെ കൃഷിരീതികളിൽ നിന്ന് മാറി അഗ്രി പ്രണർഷിപ്പായിട്ട്, അതായത് കൃഷി സംരംഭകത്വം എന്ന പുതിയ ചിന്താഗതിയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭാവിയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ കൃഷിഭൂമിയിൽ നിന്നായിരിക്കും ഉയർന്നു വരാനായിട്ട് പോകുന്നത് എന്നതാണ് വസ്തുത. കൃഷിയെക്കുറിച്ചാണ്, കൃഷിയുടെ ഭാവിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചെളി പുരണ്ടിട്ടുള്ള വസ്ത്രവും തലയിൽ തോർത്തിട്ടിട്ടുള്ള രൂപവുമാണ് പണ്ട് മുതലേ നമ്മുടെ സിനിമകളും സമൂഹവും കൃഷിക്കാരനും നൽകിയിട്ടുള്ള ഒരു പ്രതിച്ഛായ അല്ലേ. എന്നാൽ വെയിലത്തും മഴയത്തും പണിത് നാടിന്റെ വിശപ്പകറ്റുന്ന കർഷകനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ. ഈ കാഴ്ചപ്പാടാണ് നമ്മൾ ആദ്യം തിരുത്തി എഴുതേണ്ടത്. ഇന്ന് വിദേശ രാജ്യങ്ങളിലെ എഞ്ചിനീയറിംഗും MBAയും ഒക്കെ കഴിഞ്ഞ് ഉയർന്ന ജോലികളൊക്കെ ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വരുന്ന യുവതലമുറയുടെ എണ്ണം അതിവേഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാന്യമായ വസ്ത്രം ധരിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി കൃഷി ചെയ്യാനും അതിൽ അഭിമാനം കൊള്ളാനും പുതിയ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന്. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ 8 മണിക്കൂർ ഇരുന്ന് മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം മണ്ണിൽ സ്വന്തം യജമാനായിട്ട് പ്രകൃതിയോട് ചേർന്ന് ജോലി ചെയ്യുന്നതിൽ വലിയ അന്തസ്സും സ്വാതന്ത്ര്യവുമുണ്ട്. ഞാനൊരു കർഷകനാണ് എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മൾ വളർത്തിയെടുക്കുക തന്നെ വേണം. കൃഷിയുടെ ഭാവിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും വേറെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം. നല്ലൊരു പാട്ടിന് ശേഷം

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൻ. കുട്ടികളിലെ കൃഷിയോടുള്ള സ്നേഹം വളർത്തേണ്ടത് ആരാണ്? അത് വീടുകളിൽ നിന്നാണ്, പാരന്റ്സ് ആണ്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കാനും മെഡിക്കൽ എൻട്രൻസ് പരിശീലിക്കാനും നൽകുന്ന പ്രാധാന്യം പ്രകൃതിയെയും മണ്ണ് തൊട്ടുള്ള അനുഭവങ്ങളെയും അറിയാനായിട്ട് കുട്ടികൾക്ക് പാരന്റ്സ് നൽകണം. വീട്ടിലെ കൊച്ചു പറമ്പിലോ ടെറസിലോ കുട്ടികൾക്കായിട്ട് ചെറിയൊരു ഇടം നൽകാം. അവിടെ ഒരു വിത്ത് പാകാനും അതിന് ദിവസവും വെള്ളമൊഴിച്ച് അത് വളർന്ന് പൂക്കുന്നതും കായ്ക്കുന്നതും കാണാനുമുള്ള അവസരം കൊടുക്കണം. ആദ്യത്തെ പച്ചക്കറി പറിച്ചെടുക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന സന്തോഷമാണ് അവനെ കർഷകനാക്കാനുള്ള ആദ്യത്തെ വിത്ത് എന്ന് പറയുന്നത്. പച്ചക്കറികൾ കടയിൽ നിന്ന് വെറുതെ വാങ്ങുന്നതല്ല, മറിച്ച് മണ്ണിൽ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്നതാണ് എന്ന ബോധ്യം കുട്ടികളിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. പഠിച്ചില്ല എങ്കിൽ നീ തൂമ്പ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൃഷി ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കൃഷി ഒരു ശിക്ഷയായിട്ട് കുട്ടികൾക്ക് മുന്നിൽ ചിത്രീകരിക്കാതിരിക്കാനായിട്ട് പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേള.

0: എങ്ങോട്ട്
1: ഫ്ലാറ്റ് ഉണ്ട് സിറ്റി.
2: എന്താ
0: പോരുന്നോന്ന് ചോദിക്കുന്നു?
1: പോരാന്നു വണ്ടി കമ്പ്ലീറ്റാ വന്നേ.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പുസ്തകത്താളുകളിലെ തിയറികൾക്കപ്പുറം പ്രായോഗികമായ കൃഷിപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത് വിദ്യാലയങ്ങളാണ്, സ്കൂളുകളാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അധ്യാപകർ കുട്ടികളെ സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിലേക്ക് ഇറക്കുകയും മണ്ണിൽ പണിയെടുക്കാനായിട്ട് പഠിപ്പിക്കുകയും വേണം. സസ്യങ്ങളുടെ കോശഘടനയും ശാസ്ത്രീയ നാമങ്ങളും കാണാതെ പഠിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ ഒരു വിത്ത് പാകണം, എങ്ങനെ ജൈവവളം ഉണ്ടാക്കണം, കീടങ്ങളെ എങ്ങനെ പ്രകൃതിദത്തമായിട്ട് തുരത്താം എന്നതുകൂടി കുട്ടികളെ പഠിപ്പിക്കണം. സ്കൂളുകളിലെ എക്കോ ക്ലബ്ബുകളും അഗ്രികൾച്ചർ ക്ലബ്ബുകളും കൂടുതൽ സജീവമാവുകയും വേണം. വിജയകരമായിട്ട് കൃഷി ചെയ്യുന്ന പ്രാദേശിക കർഷകരെ സ്കൂളുകളിൽ ക്ഷണിച്ചു വരുത്തി കുട്ടികളുമായിട്ട് സംവദിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യണം. ഒരു ഡോക്ടറോ IASകാരനെയോ പോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ് കർഷകനെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കണം. കൃഷിയുടെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഇനി ഹൈടെക് കൃഷിയെ കുറിച്ചും ഹൈടെക് കർഷകനെ കുറിച്ചും പറഞ്ഞുതരാം. ഒരു പരമ്പരാഗത കർഷകനാകുന്നതിന് പകരം സാങ്കേതിക വിദ്യ കൈമുതലായിട്ടുള്ള ഒരു ഹൈടെക് കർഷകനാവുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. ഡ്രോണുകൾ, പോളി ഹൗസുകൾ, വേർട്ടിക്കൽ ഫാമിംഗ്, സെൻസറുകൾ എന്നിവയൊക്കെ ഇന്ന് കൃഷിയിടങ്ങളെ ഭരിക്കുന്നുണ്ട്. സ്ഥലം കുറവുള്ളവർക്ക് ഹൈഡ്രോപോണിക്സ് അഥവാ മണ്ണില്ലാതെ വെള്ളത്തിൽ മാത്രം പോഷകങ്ങൾ നൽകി കൃഷി ചെയ്യുന്ന രീതിയും എയറോപോണിക്സ് രീതികളും ഉപയോഗിച്ച് വൻതോതിൽ വിളവ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. സാങ്കേതിക വിദ്യ കൃഷിയെ കൂടുതൽ ലളിതവും കൃത്യതയുള്ളതുമാക്കുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് വളവും വെള്ളവും തളിക്കാനും ആപ്പുകൾ ഉപയോഗിച്ച് മണ്ണിന്റെ ഈർപ്പവും വളർച്ചയും നിരീക്ഷിക്കാനും സാധിക്കുന്ന ഈ ഒരു കാലത്ത് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെ പോലെ സ്മാർട്ടായിട്ട് കൃഷി ചെയ്യാനായിട്ട് ഇന്നത്തെ യുവാക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇനി എങ്ങനെ നല്ലൊരു കർഷകനാകാം എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടവിശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നല്ലൊരു കർഷകനാവാനായിട്ട് ആദ്യം വേണ്ടത് ക്ഷമയും അതുപോലെ തന്നെ നിരീക്ഷണ പാഠവുമാണ്. മണ്ണിലെ ഓരോ മാറ്റങ്ങളും ചെടികളുടെ ഇലകളിലെ നിറവ്യത്യാസങ്ങളും തിരിച്ചറിയാനായിട്ട് കർഷകന് കഴിയണം. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സ് കർഷകന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു യോഗ്യതയാണ്. കൃഷിയെക്കുറിച്ചുള്ള നിരന്തരമായ പഠനവും അറിവ് പുതുക്കലും ആവശ്യമാണ്. കാർഷിക സർവകലാശാലകളിൽ നിന്നും കൃഷിഭവനങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന പുതിയ വിവരങ്ങളും പരിശീലനങ്ങളും ഉപയോഗപ്പെടുത്തുക. പുതിയ കൃഷിരീതികളും മികച്ച വിത്തിനങ്ങളും കണ്ടെത്താനായിട്ട് കർഷകൻ എപ്പോഴും തയ്യാറായിരിക്കണം. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് കൃഷിരീതികൾ ക്രമീകരിക്കാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുകയും വേണം. ഒപ്പം മറ്റു വിജയിച്ച കർഷകരുമായുള്ള ബന്ധം പുലർത്തുകയും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഒരു നല്ല കർഷകന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇനി ലാഭകരമായിട്ടുള്ള കൃഷി അതുപോലെ തന്നെ വിപണന തന്ത്രങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. അതിലേക്ക് വരാം മനോഹരമായ പാഠം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷി നഷ്ടമാണ് എന്ന് പലരും പറയാനായിട്ട് കാരണം ഉൽപാദനമില്ലായ്മയല്ല, മറിച്ച് ശരിയായ വിപണനത്തിന്റെ, അതായത് മാർക്കറ്റിങ്ങിന്റെ അഭാവമാണ്. വിളവെടുത്തു കഴിഞ്ഞാൽ ഇടനിലക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്ന രീതി മാറ്റി സ്വന്തമായി വിപണി കണ്ടെത്താനായിട്ട് കർഷകർ പഠിക്കണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ലാഭം കൂട്ടാനുള്ള മറ്റൊരു വഴി. ഉദാഹരണത്തിന്, തക്കാളി അതുപോലെ വിൽക്കുന്നതിനേക്കാൾ സോസാക്കിയോ ചക്കയെ പലതരം സ്നാക്കുകളാക്കിയോ പാലിൽ നിന്ന് പനീറും നെയ്യും ഒക്കെ ഉണ്ടാക്കിയോ മാറ്റുമ്പോൾ വരുമാനം പത്തിരട്ടി വർദ്ധിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കാം. വിഷരഹിതമായ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വിപണിയിൽ വൺ ഡിമാൻഡാണ് ഉള്ളത്. കൃത്യമായ ബ്രാൻഡിങ്ങിലൂടെ ഉയർന്ന വില നേടി കൃഷി ലാഭകരമാക്കാനായിട്ട് സാധിക്കും. ഇനി കൃഷിയും വിനോദസഞ്ചാരവും, ഒരു അഗ്രി ടൂറിസം എന്നൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷിയെ ഒരു വിളവെടുപ്പ് മാത്രമായിട്ട് കാണാതെ അതിനെ വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കുന്ന അഗ്രി ടൂറിസം ഇതൊരു വലിയ ബിസിനസ് സാധ്യതയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. നഗരങ്ങളിലെ യാന്ത്രിക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കാർഷിക അനുഭവങ്ങൾ നൽകുന്ന ഇടങ്ങളായിട്ട് ഫാമുകളെ മാറ്റാനായിട്ട് പറ്റും. സ്വന്തം കൃഷിയിടത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവർക്ക് സ്വയം പച്ചക്കറികളും പഴങ്ങളും പറിച്ചെടുക്കാനുള്ള അവസരം നൽകുകയും നാടൻ ഭക്ഷണവും താമസവും ഒരുക്കുകയും ചെയ്യുന്നത് വഴി വലിയ അധിക വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഫാമുകൾ ഇന്ന് ധാരാളം നമ്മുടെ നാട്ടിൽ ഉണ്ട്. ചുരുക്കത്തിൽ, കൃഷി എന്നത് ഇനി പഴയതുപോലെ കഷ്ടപ്പാടിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ ഒരു ചിഹ്നമല്ല. മറിച്ച് അഭിമാനത്തോടെ ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മാന്യവും ലാഭകരവുമായ പ്രൊഫഷനാണ്. നാളത്തെ തലമുറയെ മണ്ണിലേക്ക് ഇറക്കാനായിട്ട് നമുക്ക് കൈകോർക്കാം. ഇപ്പോൾ കർഷകർ അധ്വാനിച്ചില്ല എങ്കിൽ നമ്മൾ ആരും നാളെ ഉണ്ണില്ല. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ എന്നും എപ്പോഴും ഓർക്കണം. നാളത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടാൻ പോകുന്ന പ്രൊഫഷൻ കൃഷി തന്നെയായിരിക്കുമെന്നത് ഉറപ്പാണ്. നമ്മുടെ മക്കൾ നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആകട്ടെ, അതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, മണ്ണിൽ വിത്ത് കൊയ്യാൻ അറിയുന്ന നല്ല ഒന്നാം തരം കർഷകരായിട്ട് അവർ വളരണം. ഇതുപോലെയുള്ള കാർഷിക വിശേഷങ്ങളുമായി ഇനിയും വരാം. ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
3: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
4: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ആകാശത്തിലേക്കും ഭൂമിയിലേക്കും പുക പടർത്തി വിടരുത് എന്ന് ഉറക്കെ ഉറക്കെ പറയുന്ന ഒരു ദിവസമാണ് ഇന്ന്. വേൾഡ് കാർ ഫ്രീ ഡേ ആണ്. അതായത് ഇന്ന് കാറിൽ പോകാൻ പാടില്ലാത്തൊരു ദിവസമാണല്ലേ. പക്ഷെ എത്ര പേര് ഇന്ന് കാറിൽ പോയി? വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസം അതിനൊന്ന് റെസ്റ്റ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ദിവസമാണ് ഈ വേൾഡ് കാർ ഫ്രീ ഡേ. സെപ്റ്റംബർ 22 ഇന്ന്. അപ്പൊ ഇന്നാണ് ആ വേൾഡ് കാർ ഫ്രീ ഡേ. അപ്പോൾ കാർ എടുക്കുന്നതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്ന, നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഒരു ദിവസം നമ്മൾ പുറത്തേക്ക് വിടുന്ന ഈ, അതായത് നമ്മുടെ വാഹനത്തിലൂടെ പുറത്തേക്ക് വിടുന്ന ഈ പുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അധികമാണ് നമ്മുടെ ഭൂമിക്ക് ഭാരമായിട്ട് മാറുന്നത്. കാരണം നമ്മൾ പോകുന്ന വഴികൾ മാത്രമല്ലല്ലോ, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ആരനുസരിക്കാനാണ്? ഇപ്പോൾ ഒരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാർ എടുക്കാണ്ട് പറ്റുമോ? ഇപ്പോൾ രാവിലെ കറക്റ്റ് സമയത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാറല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കാർ ഫ്രീ ഡേ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഗ്രീനാക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ഭൂമിയുടെ ആ ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനും ഒക്കെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ കാർ എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബസ്സിലാണെങ്കിൽ നമുക്ക് ഇയർഫോൺസ് വെച്ച് പാട്ട് കേൾക്കാം, ട്രെയിനിലാണെങ്കിൽ പിന്നെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ ഫേവറേറ്റ് പാട്ടുകൾ ചോദിക്കാനും പറയാനും ആ പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ പാട്ടുകൾ വേഗം വേഗം ചോദിച്ചോളൂ. പാട്ട് ചോദിക്കാനായിട്ടുള്ള നമ്പർ 8281509000 എന്ന നമ്പറാണ്. 8281509000. അപ്പോൾ ഇന്ന് കാർ ഫ്രീ ഡേ ആയതുകൊണ്ട് കാറിന് ഒരു ദിവസം ഫ്രീ ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. പാട്ടുകൾക്ക് പക്ഷേ നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ യാത്ര എവിടേക്കാണെങ്കിലും, ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും നടന്നാണെങ്കിലും യാത്ര എങ്ങനെയാണെങ്കിലും നമ്മുടെ ആ യാത്ര സൂപ്പറാകണമെങ്കിൽ കൂടെ ഒരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും അല്ലേ. ഞാൻ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടോണ്ടല്ലാതെ നമുക്ക് യാത്ര ചെയ്യാനായിട്ടൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ ആ മൂഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെഡിക്കേഷൻസ് പറയാം, സോങ് റിക്വസ്റ്റുകൾ പോരട്ടെ, സൂപ്പർ പാട്ടുകളൊക്കെ നിങ്ങൾ ചോദിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടെ ഞാൻ അഭിരാമി ഉണ്ടാകും 2 മണിക്കൂർ സമയം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്. വിക്രം, എയ്മി ജാക്സൺ ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ച ഐ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എ ആർ റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഫസ്റ്റ് കോളർ എന്റെ കൂടെയുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കണേ?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദത്തോടെ വിളിക്കുന്ന ആനന്ദൻ ദിലാനൂര്.
0: ആഹാ, ആനന്ദൻ ചേട്ടാ, എന്താണ് വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നുണ്ട്.
0: ആഹാ, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഞാൻ ഒരു പാട്ട് മനസ്സിൽ കുറച്ചിട്ട് ഒരുപാട് ദിവസത്തോളമായി അഹല്യയുടെ ഒന്ന് ആവശ്യപ്പെടണമെന്ന്. ആ പാട്ടാ ഞാൻ ആവശ്യപ്പെട്ടത്.
0: ഏത് പാട്ടാണ് മനസ്സിൽ കുറിച്ചിട്ട് പാട്ട് ഇങ്ങോട്ട് പോരട്ടെ.
1: മുഖചിത്രം എന്ന സിനിമയിൽ ഒരു പാട്ടാ, പൊന്നാപണി വെട്ടം തിരുമുറ്റം.
0: മുഖചിത്രം ഒരു ബാൻഡ് സെറ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പടല്ലേ, നമ്മുടെ ജയറാമേട്ടന്റെ
1: പടല്ലേ?
0: അതെ അതെ, ഞാൻ ആ പാട്ട് ഞാൻ ഓർക്കണില്ല, പക്ഷെ ഞാൻ ആ സിനിമ എപ്പോഴും കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്. പഴയ ഒരു പടാണ്.
1: അതെ അതെ, അത് ഒന്നാമത് കൊറേ നാളായി പാട്ട് കേട്ടിട്ടും ആസ്വദിച്ചിട്ടു. അപ്പൊ അഭിരാമി ആ പാട്ട് ഒന്ന് എനിക്ക് ഒന്ന് പരിചയം ചെയ്തു.
0: ഈ പാട്ട് കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന മനസ്സിൽ കുറിച്ചിട്ട പാട്ടായതുകൊണ്ട് ആനന്ദ ചേട്ടൻ മാത്രം ഇത് കേൾക്കുക. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്. മുഖചിത്രം എന്നൊരു സിനിമയുണ്ട് കേട്ടോ. പഴയ സിനിമകൾ, ചില സിനിമകൾ നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കണ്ടാ കൊള്ളാം എന്ന് തോന്നുന്ന സിനിമകളുണ്ടല്ലോ, സത്യനന്ദിക്കാട് സിനിമകളൊക്കെ അതുപോലത്തെ ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരു ചിത്രമാണ്, സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മുഖചിത്രം എന്ന് പറയുന്ന സിനിമ. ജഗദീഷും ജഗതിയും അതുപോലെ പിന്നെ ജയറാമും സിദ്ദിഖും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഉർവശി ഉണ്ട് ഇതില്, സുനിതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ്. ആ സിനിമയിലെ പൊന്നാവണി വെട്ടം എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചേക്കണേ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് രാധയാണ്. രാധ ഫ്രം പാലക്കാട്. മെസ്സേജ്, ഇതാ ഒരു ധിക്കാരി സിനിമയിലെ എന്റെ ജന്മം എന്ന പാട്ടാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഹായ് അഭിരാമി എന്നിവിടെ മെസ്സേജിലുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹായ് കൂടെ കേട്ടോ. അപ്പോൾ ഹായ് രാധ ചേച്ചി, എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം. നല്ല പാട്ടാണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വേഗം തിരിച്ചെത്തുന്നതാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവായിട്ട് പാട്ട് കേൾക്കണമെങ്കിൽ വേഗം വിളിച്ചോളൂ.

0: ഇതാ ഒരു ധിക്കാരി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ലേറ്റി ഉമ്മർ മ്യൂസിക് ചെയ്ത പാട്ടാണ്. പൂവച്ചൽ ഖാദർ വരികൾ എഴുതിയ പാട്ടാണ്. ഒരു റൊമാൻറ്റിക് സോങ് ആണെങ്കിലും കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു പാട്ടാണ്. നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം, സുനിൽകുമാർ അട്ടപ്പള്ള.
0: സുനിൽ കുമാർ ചേട്ടൻ ഫ്രം അട്ടപ്പള്ള അല്ലേ ചേട്ടാ? കൊറേ നാളായല്ലോ വിളിച്ചിട്ട് അല്ലേ?
1: അതെ, കൊറേ നാളായിട്ട് തിരക്കിൽ പെട്ടുപോയിരുന്നു.
0: തിരക്കിൽ പെട്ടുപോയി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ, പറയൂ.
1: പാട്ടാണിത് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം.
0: ഓക്കെ, ഇത് സങ്കടം വരുമല്ലോ ഈ പാട്ട് കേൾക്കുമ്പോ അല്ലേ? ഇളയരാജ മ്യൂസിക് ചെയ്ത പാട്ടാണ്. കൊറേ നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾ ഉണ്ട് ആ സിനിമയിൽ. പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോ നമുക്കൊരു വിങ്ങലാണ് അല്ലേ, ഒരു നെഞ്ചുവേദനയൊക്കെ എടുക്കും ഈ പാട്ട് കേൾക്കുമ്പോ, ആണോ?
1: തീർച്ചയായും.
0: മതിയാവില്ല. ഓക്കെ, അപ്പൊ എത്ര കേട്ടാലും മതിയാവാത്ത ആ ഒരു പാട്ട് ഞാൻ ചേട്ടന് വേണ്ടി വെച്ചു തരും. ഓക്കെ, പറയൂ, ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
1: ടിപ്പി മുരളീധരൻ ഫ്രം ട്രിവാൻഡ്രം, ബേബി ശാലിനി ഫ്രം കൊട്ടക്കാട്,
0: ഓക്കെ,
1: പിന്നെ പ്രേമാന്തൻ ഫ്രം കാടാങ്കോട്,
0: ഓക്കെ,
1: പിന്നെ പ്രിയ ശ്രോതാക്കൾക്കും താങ്കൾക്കും.
0: താങ്ക് യു സോ മച്ച് സുനിൽ ചേട്ടാ. അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട്. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്ത് നാമത്ത് നേരം എന്ന പാട്ട്. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിനൊപ്പം കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, മൈ നെയിം ഇസ് റിയാസ് പുതുശ്ശേരി. ദി കാർ എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരാമോ? അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിയാസിന്റെ മെസ്സേജ്. ഇന്ന് കാർ ഫ്രീ ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ടാണോ അത് കാർ എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു മൂവിയാണ് അല്ലേ ദി കാർ എന്ന സിനിമ. ആ സിനിമയിലെ ഒരു പാട്ട് ഞാൻ വെച്ചുതരാം, നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്. ആ പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് പ്രാദേശിക വാർത്തകൾ കേൾക്കണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

സൗജന്യ യാത്ര പദ്ധതി പ്രിയദർശിനിക്ക് 100 ദിവസം പൂർത്തിയായി. പ്രിയദർശിനി പദ്ധതി സ്ത്രീ ശാക്തീകരണ വഴിയിൽ പുതുചരിത്രം കുറിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ പദ്ധതികളിലൂടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന നടപടി ഗവൺമെന്റ് ആലോചിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന മദ്യനയ ചർച്ചകൾ നാളെ തിരുവനന്തപുരത്ത് തുടങ്ങും. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസിയുടെ സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ഇന്ന് 100 ദിവസം പൂർത്തിയാക്കുന്നു. 97 ദിവസം കൊണ്ട് ഏകദേശം 266.53 കോടി രൂപ മൂല്യം വരുന്ന 12.54 കോടി സീറോ ടിക്കറ്റുകൾ കെഎസ്ആർടിസി വിതരണം ചെയ്തു. പ്രതിദിനം ശരാശരി 12.93 കോടി സ്ത്രീകൾ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും യാത്ര സൌജന്യമാക്കുന്നതായിരുന്നു പദ്ധതിയുടെ ഒന്നാം ഘട്ടം. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി, ടൗൺ ടു ടൌൺ തുടങ്ങിയ 7 തരം ഓർഡിനറി സർവീസുകളിലാണ് സൌജന്യ യാത്രാനുകൂല്യം ലഭ്യമാക്കിയത്. പ്രിയദർശിനി പദ്ധതി 100 ദിവസം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഡിപ്പോകളിൽ മധുര പലഹാര വിതരണം നടത്തി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ കെഎസ്ആർടിസി സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി സ്ത്രീ ശാക്തീകരണ വഴികളിൽ പുതുചരിത്രം കുറിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പൊതുഗതാഗത സംവിധാനം സാധാരണക്കാരുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്നതിന്റെ സാക്ഷ്യമാണ് 100 ദിവസത്തെ പദ്ധതിയുടെ കണക്കുകളെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സാധാരണക്കാരായ തൊഴിലാളികൾ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലെയും സ്ത്രീകൾക്ക് യാത്രാവകാശത്തോടൊപ്പം വലിയ സാമ്പത്തിക ആശ്വാസം കൂടിയാണ് ഗവൺമെന്റ് ഉറപ്പുവരുത്തിയതെന്നും വി ഡി സതീശൻ അറിയിച്ചു. കൂടുതൽ വരുമാനം ലഭിക്കുന്ന മാർഗ്ഗങ്ങൾ കെഎസ്ആർടിസി കണ്ടെത്തി നടപ്പാക്കി വരുന്നതായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി 100 ദിവസം പൂർത്തിയാക്കുന്ന ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബസ്സുകൾ വാടകയ്ക്ക് എടുത്ത് സർവീസ് നടത്തുമെന്ന് അറിയിച്ച മന്ത്രി പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതോടെ ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം

0: മലപ്പുറം വേങ്ങരയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 28-ന് ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് അന്ന് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തൂഫാൻ പതാകകൾ ഉയർത്തും. ജനപ്രതിനിധികൾക്കൊപ്പം കുടുംബശ്രീ, ആശാവർക്കർമാർ, ഹരിതകർമ്മസേന, യുവജന കായിക സംഘടനകൾ തുടങ്ങിയവയുടെ പ്രതിനിധികൾ തൂഫാൻ വാരിയർമാരായി പ്രതിജ്ഞയെടുക്കും. ലഹരിയുടെ ആവശ്യകതയിൽ കുറവ് വരുത്തുകയും പുനരധിവാസം ശക്തിപ്പെടുത്തുകയുമാണ് രണ്ടാംഘട്ടത്തിന്റെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ ഭൂട്ടാൻ ആഭ്യന്തരമന്ത്രി ലുങ്ദർ ദോർജി അഭിനന്ദിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിന്റെ മാതൃക തേടിയാണ് അദ്ദേഹം ഫോൺ വഴി അഭിനന്ദനം അറിയിച്ചതെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. മാധ്യമ വാർത്തകളിലൂടെയാണ് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിനെ കുറിച്ച് അറിഞ്ഞതെന്നും പദ്ധതി ഭൂട്ടാൻ ഗവൺമെന്റ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സോളാർ, കാറ്റ്, പ്ലോട്ടിംഗ് സോളാർ, പുതിയ ജലവൈദ്യുത പദ്ധതികൾ എന്നിവയിലൂടെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന നടപടി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിക്കുകയും എന്നാൽ ലഭ്യത കുറയുകയും ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിൽ നിന്ന് 1650 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിന് 5500 മെഗാവാട്ട് ആവശ്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും പരിമിതികളുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി എം ലിജുവിന്റെ അധ്യക്ഷതയിലാകും ചർച്ചകൾ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പുതിയ മദ്യനയത്തിന് അന്തിമരൂപം നൽകുക. സംസ്ഥാനത്ത് ഐപിഎസ് തലപ്പത്ത് അഴിച്ചുപണി നടത്തി ഗവൺമെന്റ് ഉത്തരവിറക്കി. സൌത്ത് സോൺ ഐജി ജി സ്പർജൻ കുമാറിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചു. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജുവിനെ ഇന്റലിജൻസ് ഐജിയാക്കി. നിലവിലെ ഇന്റലിജൻസ് ഐജി ആർ നിശാന്തിനിയെ സൌത്ത് സോൺ ഐജിയായും ചുമതലപ്പെടുത്തി. ട്രാൻസ്പോർട്ട് കമ്മീഷണറായി സ്പർജൻ കുമാർ ചുമതലയേൽക്കുന്നതിന് പേ മാട്രിക്സിലെ ലെവൽ 14 പുതിയ എക്സ് കേഡർ തസ്തിക സൃഷ്ടിച്ചതായും പൊതുഭരണവകുപ്പ് അഡീഷണൽ സെക്രട്ടറി രാജേഷ് ജി ആർ പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വിദേശമദ്യം കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ട് ടിവി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനെ ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ നിശ്ചിത ഇടവേളകളിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത് എന്നീ ഉപാധികളാണ് കോടതി വെച്ചത്. വീട്ടിൽ നിന്ന് 67 ലിറ്റർ മദ്യം കണ്ടെടുത്തതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് ആന്റോ അഗസ്റ്റിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പാലാ എംഎൽഎ മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് ഹൈക്കോടതി കാപ്പന് സമയം അനുവദിച്ചു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസാണ് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഈ മാസം 25 വരെ സമയം നീട്ടി നൽകിയത്. കൂടുതൽ വാദം കേൾക്കുന്നതിന് കേസ് ഹൈക്കോടതി ഈ മാസം 28-ലേക്ക് മാറ്റി. ഓൺലൈൻ ഡെലിവറി നടത്തുന്ന ഗിഗ് തൊഴിലാളികൾക്ക് സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ വകുപ്പിന്റെ വിശ്രമ കേന്ദ്രം ഊറ്റുകുഴിയിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും സിപിആർ പരിശീലനം നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നു. രമേശ് പിഷാരടി എംഎൽഎയുടെ നേതൃത്വത്തിലാണ് ഓട്ടോരക്ഷ എന്ന പേരിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയ ദിനമായ സെപ്റ്റംബർ 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ പദ്ധതിയുടെ ഭാഗമാക്കിയതെന്ന് രമേശ് പിഷാരടി എംഎൽഎ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയേക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്ക് ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. നാല് സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യ G20 രാജ്യങ്ങളുമായി ധാരണയിലെത്തി. ഗാർഹിക ഊർജ ലഭ്യത, അടിസ്ഥാന സൌകര്യ അംഗീകാരങ്ങൾ, ജല പുനരുപയോഗം, സുരക്ഷിതവും നിർണായകവുമായ ധാതു വിതരണ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ധാരണ. ടെക്സസിലെ ഹൂസ്റ്റണിൽ സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ യോഗത്തിലാണ് തീരുമാനങ്ങൾ അംഗീകരിച്ചത്. വൈറ്റ് ഹൌസ് നാഷണൽ എനർജി ഡോമിനൻസ് കൌൺസിൽ, ഊർജ ആഭ്യന്തര വകുപ്പുകൾ, പരിസ്ഥിതി സംരക്ഷണ ഏജൻസി എന്നിവർ ചേർന്നാണ് യോഗം സംഘടിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയൻ സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ച് ആളുകളെ ട്രാക്ക് ചെയ്തതിന് ടെക് ഭീമനായ ഗൂഗിളിനെ അയർലൻഡിന്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ 403 മില്യൺ യൂറോ പിഴ ചുമത്തി. 2018 2020 ഇടയിൽ നടന്ന സംഭവങ്ങളിലാണ് നടപടി. 30 ദിവസത്തെ വിസാരഹിത പ്രവേശന സൌകര്യം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പൌരന്മാർക്ക് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി. ഈ വിസ ഉപയോഗിച്ച് ജോലി തേടാൻ ശ്രമിച്ചാൽ അത് നിയമവിരുദ്ധ കുടിയേറ്റം, ഓവർസ്റ്റേ, ചൂഷണം, തടങ്കൽ, നിയമ നടപടി എന്നിവയിലേക്ക് നയിച്ചേക്കാമെന്ന് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺസ് വിജയലക്ഷ്യം. ജപ്പാനിലെ നിഷിനിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 5.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 36 റൺസ് എടുത്ത് നിൽക്കുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ സീസണിലേക്ക് പുരുഷ വനിതാ ക്രിക്കറ്റ് ടീം പരിശീലകരെ പ്രഖ്യാപിച്ചു. മുൻ ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് താരം സ്വപ്നിൽ അസ്നോദ്കറാണ് സീനിയർ പുരുഷ ടീമിന്റെ മുഖ്യ പരിശീലകൻ. വനിതാ സീനിയർ ക്രിക്കറ്റ് ടീം പരിശീലകയായി നിലവിലെ കോച്ച് ദേവിക പൽശിക്കർ തുടരും. കെഎസ്ആർടിസിയുടെ സ്ത്രീ സൌജന്യയാത്ര പദ്ധതി പ്രിയദർശിനിക്ക് 100 ദിവസം പൂർത്തിയായി. പ്രിയദർശിനി പദ്ധതി സ്ത്രീ ശാക്തീകരണ വഴിയിൽ പുതുചരിത്രം കുറിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ പദ്ധതികളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന നടപടി ഗവൺമെന്റ് ആലോചിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന മദ്യനയ ചർച്ചകൾ നാളെ തിരുവനന്തപുരത്ത് തുടങ്ങും. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
2: कनेक्ट विद योर नियरेस्ट आंगनवाड़ी टुडे बिकॉज हमारी आंगनवाड़ी है हमारी जिम्मेदारी.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446000915, 9447279311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
5: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ പാട്ടുകളും പ്രാദേശിക വാർത്തകളും ഒക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
7: നമസ്കാരം, വിളയോടി വിളക്കത്തിലക്കലം ഭാസ്കരനാണ്.
5: ഭാസ്കരൻ ചേട്ടാ, എന്തെല്ലാം വിശേഷങ്ങള്?
7: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു.
5: ആഹാ, ഇനി ഏത് പാട്ടാ കേക്കണ്ടേ?
7: കളിപ്പാട്ടം എന്ന മോഹൻലാലും ഊർവശി അഭിനയിച്ച ഒരു പടത്തിലെ ആ ഒരു പാട്ടുണ്ട്, കളിപ്പാട്ടമായി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതൊന്ന് വെച്ചു തരോ?
5: അത് വെച്ചു തരാം കേട്ടോ. ഇത് ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
7: ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ആളുകൾക്കും.
5: സകലർക്കും വേണ്ടിട്ടാണ് അല്ലേ?
7: സകലർക്കും.
5: ഓക്കെ, നല്ലൊരു സിനിമയാണ്, നല്ല പാട്ടുകളും ആണല്ലേ? എല്ലാ പാട്ടുകളും നല്ലതാണ്.
7: അടിപൊളി അടിപൊളി പാട്ടാണ്, നല്ല ഇഷ്ടം.
5: ഓക്കെ, എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. അപ്പോ ഉർവശിയും ലാലേട്ടനും കൂടെ അഭിനയിച്ച കളിപ്പാട്ടം എന്ന സിനിമയിലെ കളിപ്പാട്ടമായി കൺമണി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. നമസ്കാരം, ഇന്ന് 18th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുഹൃത്ത് സന്തോഷ്, ദിവ്യ സന്തോഷ് എന്നിവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പണക്കാരൻ എന്ന തമിഴ് സിനിമയിലെ 100 വർഷം മാപ്പിളയും പൊണ്ണും ദാ എന്ന പാട്ട് കേൾപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗിരീഷാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എരമല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചേക്കണത്. അപ്പോൾ ഗിരീഷിന്റെ ഫ്രണ്ട്സ് അല്ലേ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സന്തോഷിനും ദിവ്യ സന്തോഷിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ടാണ് നമ്മൾ പാട്ടിലേക്ക് പോണേ. അപ്പൊ രണ്ട് പാട്ടുകൾ വരുന്നുണ്ട് ബാക്ക് ടു ബാക്ക്. പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി.

0: 1990 ഒരു പൊങ്കൽ ടൈമിൽ റിലീസ് ചെയ്ത പടമാണ് പണക്കാരൻ എന്ന രജനീകാന്ത് സിനിമ. ആ സിനിമ 175 ദിവസം തമിഴ്നാട്ടിൽ ഓടി ഒരു തരംഗം സൃഷ്ടിച്ച ഒരു ചിത്രമാണ്. ഈ പാട്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു കാലത്ത് വെഡിങ് റിസപ്ഷൻ ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാട്ടായിരുന്നു ഈ 100 വർഷം എന്ന പാട്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 54 മിനിറ്റ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരമുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കണേ?
1: പ്രിയപ്പെട്ട അഹല്യയിലെ എല്ലാ അണിയർ പ്രവർത്തകർക്കും അഭിരാമിക്കും വർഷയ്ക്കും ആയിലേക്കും സുനിലിനും നല്ലൊരു ഉച്ചയോടുകൂടിയ സദ്യയോടുകൂടിയ നല്ലൊരു ഉച്ച നമസ്കാരം ആയിരുന്നു.
0: താങ്ക് യു ചേട്ടാ. ഇവിടെ സദ്യ ഒന്നും ഇല്ല. അവിടെ ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ സദ്യ ഉണ്ടോ?
1: സദ്യൊന്നുമില്ല.
0: വെറുതെ എന്തിനാ സദ്യനെ ഇപ്പൊ ഓർമ്മിപ്പിച്ചത്? എനിക്കാണെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പത് വേണം.
1: ഞാനിപ്പോ ഒരുപാട് നാളായി അഭിരാമിനോടും സുനിലിനോടൊക്കെ സംസാരിച്ചത്.
0: അതെ അതെ അതെ,
1: സുഖം. കോള് കിട്ടിയത് വളരെ സന്തോഷം.
0: എനിക്കും സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: അപ്പൊ പറയുന്ന ആർക്കാണ് പാട്ട്? ആർക്കാണ് ഡെഡിക്കേഷൻ? ഏത് പാട്ടാണ്?
1: ഇന്ന് ഞങ്ങളുടെ സൗഹൃദവാണി അംഗത്തിലെ ഒരാളുടെ മകൾ അമ്പിളി സുനിലിന്റെ മകളായ സലിൽ അന്ന.
0: സലിൽ
1: കുട്ടിയുടെ സലിൽ അന്ന.
0: ഓക്കേ.
1: കുട്ടിയുടെ ജന്മദിനമാണ് നാളെ. അപ്പൊ മോൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും അഡ്വാൻസ് ആയി ഞങ്ങളും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ ഗ്രൂപ്പിലെ അംഗങ്ങളായ എല്ലാവരും കൂടി ചോദിക്കുന്ന ഒരു ഗാനമാണിത്.
0: ഓക്കേ, ഏത് പാട്ടാണ്?
1: ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലെ പഞ്ചാര ഉമ്മതരാം വാവി
0: അല്ലേ?
1: അതെ, ഓമനെ ഉണ്ണി നിന്നെ എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് മോൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കേ, സലിൽ അന്നയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ?
1: അതെ അതെ.
0: എന്താ കുട്ടിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടോ? ചെല്ലപ്പേര് എന്തെങ്കിലും ഉണ്ടോ?
1: ചെല്ലപ്പേര് എന്താന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞിരുന്നു, അപ്പൊ ഞാൻ ചോദിച്ചെന്നുള്ളൂ.
0: എന്തായാലും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാട്ടോ.
1: ഓക്കെ, താങ്ക് യു.

എനിക്ക് പീലിംഗ്സ് എന്ന പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ പുഷ്പ ടു ദ റൂൾ എന്ന സിനിമയിലെ പീലിംഗ്സ് എന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പാട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫോൺ എടുക്കുക, വിളിക്കുക. 8 2 8 1 5 0 9 0 0 ആണ് വിളിക്കാനുള്ള നമ്പർ. ഇനിയിപ്പോൾ വിളിക്കാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചേക്കൂ. 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: Listen without break with Ahalya FM 90.4.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. ഓക്കെ, സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ പാട്ട് ചോദിച്ചുകൊണ്ട് അടുത്തൊരാളും ചേർന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: കല്ലിക്കോട് വല്ലടിന്ന് ജയനാണ്.
0: ജയൻ ചേട്ടാ, ഏത് പാട്ടാ വേണ്ടെന്ന് പറയൂ.
1: മുതൽ വൻ എന്ന് പറഞ്ഞ സിനിമയിലെ അഴകാന രാക്ഷസിയെ ആ പാട്ട് വേണം.
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
1: അതെ,
0: പ്രത്യേകിച്ച് ഒരാൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? ഓക്കെ ശരി, എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജയൻചേട്ടനാണ്. ചോദിച്ച പാട്ട് മുതൽവൻ എന്ന സിനിമയിലെ അലഗാണ് രാക്ഷസി എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ചിറ്റൂർ നിന്ന് ജയപാലൻ ചേട്ടനാണ്. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കറകാട്ടക്കാരൻ എന്ന സിനിമയിലെ മാങ്കുയിലെ പൂങ്കുയിലെ എന്ന പാട്ട്. അപ്പൊ ആ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പൊ രണ്ട് പാട്ടുകൾ കേട്ടതിന് ശേഷം വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM 90.4.

0: കരകാട്ടക്കാരൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദത്തിൽ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നത്?
1: കൃപ.
0: കൃപ കൃപ എവിടുന്നാ വിളിക്കുന്നേ?
1: പോളിടെക്നിക്
0: കൂട്ടുപാത എന്നാണ് വിളിക്കുന്നത്.
1: ടൈലർ ഷോപ്പ്, പാർവതി ടൈലർ ഷോപ്പ് എന്നാണ്.
0: പാർവതി
1: ഡെയിലി വിളിക്കായിരുന്നു.
0: ഡെയിലി വിളിക്കാൻ പറ്റൂല ട്ടാ, ഒരു ദിവസം ബ്രേക്ക് ഇട്ട് വേണം വിളിക്കാൻ. ഓക്കെ,
1: അങ്ങനെ ബ്രേക്ക് ആയിരുന്നു,
0: ഓക്കെ, ഇടയ്ക്ക് നമ്മള് ബ്രേക്ക് ഇടണം കേട്ടോ. ഓക്കെ, അപ്പൊ കൃപ ഇന്ന് ഏത് പാട്ടാ ഞാൻ വെച്ചുതരണ്ടേ?
1: ഞങ്ങള് റമ്മി സിനിമയിൽ നിന്ന് കൂടമേലെ കൂടെ വെച്ച്.
0: കൂടമേലെ കൂടെ വെച്ച് പാടാൻ അറിയോ?
1: ഇല്ല, പാടാൻ അറിയില്ല.
0: എനിക്കും അറിയില്ല. അപ്പൊ നമുക്ക് കേക്കാം അല്ലേ? സൗമ്യ ചേച്ചിക്കും പാർവതി ചേച്ചിക്കും വേണ്ടിയിട്ട് നമ്മൾ ഇതാ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് റമ്മി എന്ന സിനിമയിലെ കൂടമേലെ കൂടെ വെച്ചെന്ന പാട്ടാണ്. അപ്പൊ കൃപയാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ശ്രീധരൻ ചേട്ടനാണ്. അഹല്യ സുഖമല്ലേ, ആജാസനം മാധൂർ, ചിത്രം ചോറി ചോറി, ഈ പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പൊ ചേട്ടൻ ചോദിച്ചിട്ടുള്ള ആ ഒരു രാജ് കപൂറിന്റെ ഹിന്ദി ഗാനം കൂടെ നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. 1956 ഇറങ്ങിയ ചോരി ചോരി എന്ന ഹിന്ദി സിനിമയിലെ ഗാനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ഈ ഒരു പാട്ട് ശങ്കർ ജയ്കിഷൻ ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മന്നാടയും ലതാജിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഒരു ബോളിവുഡിലെ ഒരു റൊമാൻറ്റിക് ക്ലാസിക് പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. അപ്പോൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിൽ ആദ്യത്തെ പാട്ട് ഫാൻഡം എന്ന സിനിമയിലെ പാട്ടാണ്, വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ എന്ന പാട്ടല്ലേ. ഈ സിനിമയെക്കുറിച്ച് നമുക്ക് വേറൊന്നും അറിയില്ലെങ്കിലും ഫാൻഡം എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു പാട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ജയചന്ദ്രന്റെയും ചിത്രശീച്ചയുടെയും ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഈ പാട്ട് ചോദിച്ചു മെസ്സേജ് അയച്ചിട്ടുള്ളത് അമലാണ് തേനാരിയിൽ നിന്ന്. ഓക്കെ, അപ്പൊ അമലിന്റെ ഫേവറേറ്റ് സോങ് വരുന്നുണ്ട്. അതിനുശേഷം കേൾക്കാൻ പോകുന്ന പാട്ട് ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ അനുരാഗിനി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട്. ഈ പാട്ട് ജ്യോതിചേട്ടനാണ് ചോദിച്ചിട്ടുള്ളത് ഫ്രം പാറ. അപ്പൊ രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

ജോൺസൺ മാഷ്ടെ സംഗീതത്തിൽ വളരെ മനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, അനുരാഗിനി എന്ന പാട്ട്. ഇതാ ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടിന് ശേഷം കേൾക്കേണ്ട പാട്ടുകളിലേക്ക് പോകണം. ആ പാട്ട് ചോദിച്ചു വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി, ഫിലിം സ്നേഹം എല്ലാ ശ്രോതാക്കൾക്കും അഹല്യയിലുള്ള എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് സസ്നേഹം സത്യനാരായണൻ ചേട്ടൻ മെസ്സേജ് അയച്ചേക്കണേ. എന്തായാലും ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം, സ്നേഹം എന്ന സിനിമയിലെ കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി എന്ന പാട്ട്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് റോക്സ് ആണ്, ഫ്രം കുവൈറ്റ്. പ്ലീസ് പ്ലേ പൂവനത്തിൽ മരമുണ്ട് മൂവി തമ്പി തമിഴ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പോൾ തമ്പി എന്ന തമിഴ് സിനിമയിലെ പൂവനത്തിൽ മരമുണ്ട് എന്ന പാട്ട് നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട് ഓൺ അഹല്യ FM 90.4.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ 12 മണിക്ക് തുടങ്ങിയ നമ്മുടെ ഇന്നത്തെ ഒരു ജേണി, ഇൻസ്റ്റന്റ് പാട്ടിന്റെ ജേണി ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. ലാസ്റ്റ് 2 പാട്ടുകളൂടെ ഞാൻ വെച്ച് തന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോവാണ്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ അവസാനത്തെ 2 പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഖദീജയാണ്. ഹലോ അഹല്യ എഫ് എം, ദിസ് ഇസ് ഖദീജ ഫ്രം അത്തിക്കോട്. പ്ലേ കല്യാണമാല ഫ്രം പുതുപുതു അർത്ഥങ്ങൾ. പുതുപുതു അർത്ഥങ്ങൾ എന്ന സിനിമയിലെ കല്യാണമാല എന്ന പാട്ടാണ് ഖദീജ ചോദിച്ചിട്ടുള്ളത്. ഖദീജ ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് സ്വാതിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ സ്വാതി ഫ്രം പാലക്കാട് മുണ്ടൂർ. എനിക്ക് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് സ്വാതി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ സ്വാതിയുടെ ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഈ 2 പാട്ടുകൾക്കൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കേട്ടുമുട്ടാം. ബൈ ബൈ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399.

0: രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399! എവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
5: മലയാള സംഗീത ലോകത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകാത്ത അല്ലെങ്കിൽ മറക്കാനാകാത്ത ഒരു പേര് MG രാധാകൃഷ്ണൻ. മലയാളത്തിന്റെ തനിമയും ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യവും ജനപ്രിയ സംഗീതത്തിന്റെ മാധുര്യവും ഒക്കെ ഒരുപോലെ ചേർത്ത് വെച്ച് എങ്ങനെയാണ് ഒരു സംഗീത സംവിധായകന് പാട്ടുണ്ടാക്കാൻ സാധിക്കുക? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് MG രാധാകൃഷ്ണൻ. ഒരു സംഗീത സംവിധായകനാണ്, ഗായകനാണ്, തമ്പുരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ റേഡിയോയിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയ ഒരു സംഗീത പ്രതിഭ. അദ്ദേഹത്തെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം RJ ഹീരയാണ് സംസാരിക്കുന്നത്. മലയാള സംഗീതത്തിന് ഒരുപാട് മനോഹരമായ ഈണങ്ങൾ സമ്മാനിച്ച MG രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല ഗായകനായിട്ട് അറിയപ്പെടണം എന്നുള്ളത്, മലയാള സിനിമയിൽ പാടണം എന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം സാധിക്കുന്നത് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലൂടെയാണ്. ഈ സിനിമയിലെ ഉണ്ണി ഗണപതിയെ എന്ന പാട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ആദ്യമായി പുറത്തു വന്നത്. P ഭാസ്കരൻ വരികളെഴുതി, K രാഘവൻ കമ്പോസ് ചെയ്ത് MG രാധാകൃഷ്ണനും CU ആന്റോയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റി നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ നിരവധി ഗാനങ്ങൾക്ക് ഈണം പകർന്ന സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ഈണം പകർന്ന അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ മെലഡിക്കും ഭാവത്തിനും ഒക്കെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ പല പാട്ടുകളും മലയാളികൾക്ക് മറക്കാനാകാത്ത ഈണങ്ങളായി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓ മൃദുലേ എന്ന് പറയുന്ന ഗാനം ആ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒന്നാമതോ രണ്ടാമതോ ആയി നിൽക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എം ജി രാധാകൃഷ്ണന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ ഒരു സുഹൃത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ കേട്ടത് ഈ പാട്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും തന്റെ സുഹൃത്ത് ആ പാട്ട് കേട്ടിട്ടാണല്ലോ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോയത് എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖവും, എന്നാൽ അതിലേറെ ആ പാട്ടിന് അത്രമാത്രം ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകന്റെ വിജയം തന്നെയാണ്. എന്നാലും പഴകും തോറും വീര്യം കൂടുന്ന ഒരു ഗാനമായി പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഞാൻ ഏകനാണ് എന്ന സിനിമയിൽ സത്യൻ അന്തിക്കാട് വരികൾ എഴുതി, KJ യേശുദാസ് പാടി, MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ഓ മൃദുലെ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ഓർമ്മയിലുണരും ഗാനങ്ങളുമായ RG ഹീര, MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് ഇനങ്ങൾക്ക് ജന്മം നൽകിയ സംഗീത പ്രതിഭ എം ജി രാധാകൃഷ്ണനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട്, അങ്ങനെയാണ് പലപ്പോഴും ഈ പാട്ടിനെ പറ്റി പലരും വിശേഷിപ്പിച്ച് കേട്ടിട്ടുള്ളത്. ഷാരിഗെ എന്ന് പറയുന്ന ഒരു ഗാനം. പണ്ട് റേഡിയോയിൽ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഓരോ വരികളും ആൾക്കാരിങ്ങനെ ശ്രദ്ധയോടെ എഴുതി എടുത്തിരുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ എപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. മലയാളത്തിൻ്റെ മണ്ണിൻ്റെ മണവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമാ ഗാനങ്ങളായിക്കോട്ടെ, ലളിത ഗാനങ്ങളായിക്കോട്ടെ, ഓരോ ഇനത്തിലും നമുക്കൊരു പ്രത്യേക ഭാവം, അതിൻ്റെ ഒരു ആത്മാവ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ കൂട്ടത്തിൽ മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട് തന്നെയാണ് ഷാരിഗെ എന്ന് പറയുന്ന ഗാനം. ശരശയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണനും പി മാധുരിയും ചേർന്ന് പാടിയ ഒരു ഡ്യുവറ്റ് ഗാനം. വയലാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്, ജി ദേവരാജൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ട്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കാലം കടന്നുപോയാലും തലമുറകൾ കടന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈണങ്ങളുടെ സൃഷ്ടാവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം മനോഹര ഗാനങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് അതിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് ഉത്തരങ്ങളില്ല എന്നുള്ളതാണ്. നാഥ നീവരും എന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. എങ്ങനെ ഒരു ട്യൂൺ വരുന്നു അറിയില്ല. ചില പാട്ടുകൾ ദിവസങ്ങൾ എടുക്കാറുണ്ട് കമ്പോസ് ചെയ്യുമ്പോൾ. പക്ഷേ ഏത് പാട്ടിനു വേണ്ടിയിട്ടുള്ള ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോഴും അതിന് വേണ്ട കൃത്യമായൊരു ട്യൂൺ ലഭിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയാറുള്ളത് അതൊരു ഈശ്വരാധീനമാണ്. ഓരോ പാട്ടിന്റെ ട്യൂണുകളും അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഈശ്വരന്റെ അനുഗ്രഹമായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗീത സംവിധായകനും ഒരു മനുഷ്യ സ്നേഹിയും കൂടിയാണ് MG രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ചാമരം എന്ന സിനിമയിലെയാണ് നാഥ നീവരും എന്ന ഗാനം. എസ് ജാനകി പാടി, പൂവച്ചൽ ഖാദർ വരികളെഴുതി, MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

എനിക്ക് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു അല്ലെങ്കിൽ എന്ന് തോന്നിപ്പോയ ഒരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു സിനിമയിലെ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഏതാണ് ആ പാട്ട്? ഒരു മുറൈ വന്ത് പാർത്തായ. മലയാളികൾക്ക് മണിച്ചിത്രത്താഴ് എന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു പാട്ടല്ല. ഈ പാട്ടില്ലാതെ നമുക്ക് ആ സിനിമ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഫാസിൽ എന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥ എം ജി രാധാകൃഷ്ണനോട് വന്ന് പറയുന്ന സമയത്ത് അതൊരു സിനിമയേക്കാൾ ഗംഭീരമായിട്ടാണ് ഫാസിൽ കഥ പറയുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഭയങ്കര വികാരങ്ങൾക്കും ജീവിതത്തിൻ്റെ പല മൊമെൻറ്റുകൾക്കും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു സിനിമ താൻ എങ്ങനെ ചെയ്യും, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് ആൻഡ് ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ഗാനം. പക്ഷേ തീർച്ചയായിട്ടും ഫാസിൽ സാറിന് വേണ്ടത് എന്താണോ അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ കൊടുത്തത് എന്ന് തന്നെ പറയണം. ബിച്ചു തിരുമലയും വാലിയും ചേർന്ന് വരികൾ എഴുതിയ ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ഗാനം. എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ആ പാട്ടുകളെ ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ പാട്ടും എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ കെ ജെ യേശുദാസും ചിത്രയും ചേർന്ന് പാടി മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയും വാലിയും വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഈ അതുല്യമായ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഴയൊരു ഓർമ്മയിലേക്ക് മടങ്ങിപ്പോകും. അത് ചില ഈണങ്ങളുടെ പ്രത്യേകതയാണ് അല്ലേ. കാലം കടന്നു പോയാലും അതിന്റെ മാധുര്യം ഒരിക്കലും മങ്ങില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും എനിക്കറിയില്ല ഏത് പാട്ടിനെ പറ്റി സംസാരിക്കണമെന്ന്. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് നിലാവിന്റെ നീലഭസ്മം എന്ന് പറയുന്ന പാട്ടാണ് അല്ലേ. ഒരു ഗായകനും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണന്റെ പല പാട്ടുകളിലും ഒരു ഗായകന് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നുവാൻസസ് അത് അദ്ദേഹം കൃത്യമായി പിടിച്ചെടുക്കുകയും ഒരു ഗായകനെ കൊണ്ട് എന്താണോ വേണ്ടത് അത് കൃത്യമായി പാടിപ്പിക്കാനും സാധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ചെറിയ കയ്യൊപ്പുകൾ എപ്പോഴും നമുക്കത് ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിൽ മായാതെ കിടക്കുന്ന പല ഈണങ്ങളിൽ ഒന്ന് തന്നെയാണ് അഗ്നിദേവൻ എന്ന സിനിമയിലെ ഈ പാട്ട്. സോ തീർച്ചയായിട്ടും വികാരങ്ങളെ ഇത്രയും ഭംഗിയായി എത്തിക്കാൻ സാധിക്കുന്നത് ഒരു നല്ല ഗായകൻ കൂടി ആയതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജി ശ്രീകുമാർ പാടി. അഗ്നിദേവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത നിലാവിന്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

ചില പാട്ടുകൾ എത്ര കേട്ടാലും മതിയാകില്ല അല്ലെ. അങ്ങനെ എന്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. MG രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അനന്തഭദ്രം എന്ന സിനിമയിലെ തിരനുറയും എന്ന് പറയുന്ന പാട്ട്. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. എത്രമാത്രം സൗന്ദര്യമുള്ളൊരു പാട്ടാണ് ഇത് എന്നുള്ളത് കേട്ട് നോക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വെറുതെ കേട്ട് നോക്കുകയല്ല, അതിൻ്റെ ആഴം മനസ്സിലാക്കി നമ്മൾ കേൾക്കുമ്പോൾ മാത്രമാണ് ആ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം നമ്മളിലേക്ക് എത്തുന്നത്. അതിലൊരു വരിയുണ്ട്, ലോല ലോലമാകും എൻ്റെ അധരം എന്ന് പറയുന്നൊരു ഒരു വരി. ആ വരി എത്ര ഭംഗിയുള്ള വരികളാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം അത് KJ യേശുദാസിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ഈ പാട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, ആ വരി ശ്രദ്ധിക്കണം. എത്ര ഭംഗിയാണ്, ലോലമാണ്, ലോലമാണ്, അത്രയും മൃദുവാണ്, അത്രയും സോഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ലോലം എന്ന് പറയുമ്പോൾ ആ ലോലം ഇങ്ങ് കിട്ടും. അത്രയും സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള വളരെയധികം സൗന്ദര്യമുള്ളൊരു പാട്ട്, വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് അനന്തഭദ്രം എന്ന് പറയുന്ന ഈ സിനിമ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാട്ട് ആ സിനിമയുടെ മാറ്റ് കൂട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ മാറ്റ് കൂട്ടുന്നു എന്ന് തന്നെ പറയണം. സോ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഗാനം കൂടിയാണ്, ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിച്ച ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KJ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ അനന്തഭദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത തിരനുരയും എന്ന ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര. Stay tuned. തിരനുരയും ചുരുൾമുടിയിൽ സാഗര

സിനിമാ ഗാനങ്ങളിൽ മാത്രമല്ല ലളിത ഗാനങ്ങളിലും ഭക്തിഗാനങ്ങളിലുമൊക്കെ തന്റേതായിട്ടുള്ളൊരു സംഗീത മുദ്ര പതിപ്പിച്ചിട്ടുള്ളൊരു പ്രതിഭയാണ് എം ജി രാധാകൃഷ്ണൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം സിനിമയിൽ മാത്രമുള്ളതല്ല, അദ്ദേഹത്തിന് എവിടെയും അദ്ദേഹത്തിന് സംഗീതമുണ്ട്. ഓരോ മനുഷ്യരിലും അദ്ദേഹം സംഗീതം കണ്ടെത്തുന്നുണ്ട്. രാമായണവും ബൈബിളൊക്കെ സംഗീത നാടക രൂപത്തിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു 3 മാസത്തേക്കൊക്കെ വാടകയ്ക്കെടുത്ത് വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ രീതിയിൽ രാമായണവും ബൈബിളൊക്കെ ഇത്രയും വലിയ ഒരു ബുക്കിനെ എങ്ങനെ ഒരു സംഗീത നാടക രൂപത്തിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത്രമാത്രം സംഗീതത്തിനും സംഗീതത്തിന്റെ ഭാഷയ്ക്കും ആ ഒരു ഈണത്തിനും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം, വളരെ സ്വാഭാവികമായ ഒരു സംഗീത ഭാവം അതിമനോഹരമായി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി, എം ജി ശ്രീകുമാറു പാടിയിട്ടുള്ള കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ ഹരിചന്ദന മലരിലെ മലര എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്ത എം ജി രാധാകൃഷ്ണൻ മാജിക് എന്ന് തന്നെ പറയണം. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ, എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര, അഹലി എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: ഹരിചന്ദന മലരിലെ മധുവായി, ഹരമിളകും മൃഗമദലയമായി.
1: ഇന്നും കേൾക്കുമ്പോൾ അതേ സുഖവും അതേ ഭാവവും പകരുന്ന ഒരുപാട് ഗാനങ്ങൾ, അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് സംസാരിക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ജാനകി പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മൗനമേ എന്ന് പറയുന്ന ഗാനം, പൂവച്ചൽ ഖാദർ വരികൾ എഴുതി തകര എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ട് പാടുന്ന സമയത്ത് പലരും ഇന്റർവ്യൂസിലൊക്കെ ജാനകി അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് മൗനമേ എന്ന് പറയുമ്പോൾ ഇത്രയും അലമുറയിട്ട് പാടുന്നത്? മൗനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ ശബ്ദമില്ലാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ലേ, അതല്ലേ മൗനം എന്ന് പറയുന്നത്? പക്ഷേ അതിന് എസ് ജാനകി പറയുന്ന ഒരു മറുപടിയുണ്ട്. മൗനമായിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം അങ്ങനെ അലറി വിളിക്കുന്നത്. ശരിക്കും നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ എന്തോരം കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് അവിടെ അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ആ ഒരു ഇമോഷനെ, ആ ഒരു ഫീലിനെ നമ്മളിലേക്ക് എത്തിക്കാനാണ് മൗനമേ എന്ന് ഇത്രയും ഉച്ചത്തിൽ, ഇത്രയും ഉയർത്തി, ഇത്രയും അലറിക്കൊണ്ട് പാടുന്നത് എന്നാണ് ജാനകിയമ്മ മറുപടി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ കാണുന്നത് എം ജി രാധാകൃഷ്ണൻ എന്ന ഒരു പ്രതിഭയുടെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ഭരതൻ്റെ സിനിമയാണ് തകര എന്ന് പറയുന്നത്. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തേടി വരും എന്ന് പറയുന്ന ആ ഒരു വരിയിൽ ചെറിയൊരു നോട്ടിൽ വ്യത്യാസത്തിലാണ് ജാനകിയമ്മ പാടിയിട്ടുള്ളത്. പക്ഷേ റെക്കോർഡിങ്ങിന് ശേഷം ആ ഒരു നോട്ട് തെറ്റിപ്പാടിയതിനെ ജാനകിയമ്മ ഒന്ന് ക്ഷമ ചോദിച്ചു എന്നാണ് എം ജി രാധാകൃഷ്ണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റാണ്, അങ്ങനെ വന്നൊരു ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ജാനകിയമ്മ അത് ചെയ്തു എന്ന് എം ജി രാധാകൃഷ്ണൻ ഓർക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇതൊരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. ഒരു പാട്ടിന് വേണ്ടി അവരെടുക്കുന്ന എഫേർട്സ്, ഓരോ പാട്ടിനും ഓരോ വരികൾക്കും ഓരോ ഈണത്തിനും വേണ്ടി എടുക്കുന്ന ആ എഫേർട്സ് തീർച്ചയായിട്ടും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തകര എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എസ് ജാനകി പാടി, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള മൗനമേ എന്ന ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ ഇണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം പിടിച്ചിരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന ഗാനം ഒരു ഗ്രാമത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിലേക്കും നന്മകളിലേക്കും ഒക്കെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗാനം. ഈ പാട്ടിൽ ഒരു ലാസ്റ്റിൽ നമ്മുടെ ചിത്രചേച്ചി കൊടുക്കുന്ന ഒരു ചിരിയുണ്ടല്ലേ, ആ ചിരി എനിക്ക് തോന്നുന്നു വേണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് വേണ്ട എന്നായിരുന്നു. ആ ലാസ്റ്റ് ചിരി ശരിയായില്ലെങ്കിൽ ഞാൻ അതവിടെ ഉപയോഗിക്കില്ല കേട്ടോ എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ഒരു ചിരിയില്ല, നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്ര ഭംഗിയായിട്ടാണ് ചിത്ര ചേച്ചി ആ ഒരു ഇമോഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂടും നൽകാൻ എന്ന് പറയുന്ന പോഷനിൽ ആ കൊടുക്കുന്ന ആ ഒരു ചിരി എനിക്ക് തോന്നുന്നു മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. പക്ഷേ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ഗംഭീരമായ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈ സിനിമയിലെ ഈ പാട്ട്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുനെല്ലൂർ കരുണാകരൻ വരികൾ എഴുതി, കെ എസ് ചിത്ര പാടി, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
1: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-00-9915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
5: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
3: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
4: Dr. Ahalya, let's talk about health.
5: നമസ്കാരം. അഹല്യ എഫ് എം 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് മർമ്മ സ്പെഷ്യാലിറ്റിയെ കുറിച്ചാണ് കേട്ടോ. ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മർമ്മ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ പാലക്കാടിലെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള, മർമ്മ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ മിനു റോസമ്മ ജോസഫാണ് മാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഈ ഒരു മർമ്മത്തെ കുറിച്ചൊക്കെ പറയാനായിട്ട്. മർമ്മം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു മർമ്മ സ്പെഷ്യാലിറ്റി, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. അതിന് മുന്നേ നമുക്ക് മിനു റോസമ്മ ജോസഫിന് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലേക്ക്. മാം സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്.
6: നന്ദി. 11th ദേശീയ ആയുർവേദ ദിനം ഈ വരുന്ന September 23 വളരെ ആഘോഷപൂർവ്വം നാം ആചരിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പുകൾ, മറ്റ് സർക്കാർ വകുപ്പുകൾ, സാമൂഹ്യ സേവന സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി നവീന ചികിത്സാരീതികളുടെയും രോഗപ്രതിരോധ പദ്ധതികളുടെയും പ്രചാരണം നടത്തുന്നത് മുഖ്യമായ ലക്ഷ്യമാക്കുകയും ഇതുവഴി ആഗോള ആരോഗ്യത്തിന് ആയുർവേദത്തിന്റെ സമഗ്രമായ സംഭാവന ഉറപ്പാക്കുകയുമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയുർവേദ ഫോർ എ ഹെൽത്തിയർ ടുമാറോ എന്നതു തന്നെയാണ് അതിന്റെ മുദ്രാവാക്യവും. ഈ ഒരവസരത്തിൽ മർമ്മ സ്പെഷ്യാലിറ്റിയെപ്പറ്റി നിങ്ങൾ ഓരോരുത്തരോടും കൂടുതൽ സംസാരിക്കുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ കായചികിത്സ, ബാലചികിത്സ, സ്ത്രീരോഗം, രസായനം, വാജീകരണം, ശല്യതന്ത്രം, ശാലാക്യതന്ത്രം എന്നിങ്ങനെ വിവിധ സ്പെഷ്യലൈസേഷനുകളായി ഡോക്ടർമാർ സേവനം ചെയ്യുന്നുണ്ട്. ഇന്ന് കേരളത്തിലുടനീളമുള്ള ജില്ലാ ആയുർവേദ ആശുപത്രികളിലെല്ലാം തന്നെ മർമ്മ സ്പെഷ്യാലിറ്റി ഒപ്പി പ്രവർത്തിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും മർമ്മ എന്നുള്ളത് കേൾക്കുമ്പോൾ ഏറെ കൗതുകവും ജിജ്ഞാസയും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ മർമ്മ ഒപ്പികളിലൂടെ ഇന്ന് കേരളത്തിലെ ജില്ലാ ആയുർവേദ ആശുപത്രികളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് മർമ്മം എന്നുള്ളത് മാത്രമല്ല, അതിൽ ശല്യതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഡോക്ടർമാരാണ് മർമ്മ ഒപിയിൽ സേവനമനുഷ്ഠിക്കുന്നത്. അവിടെ അസ്ഥിസംബന്ധമായ രോഗങ്ങൾ, ക്ഷതങ്ങൾ, ഒടിവുകൾ, ചതവുകൾ, ഡിസ്ലൊക്കേഷൻസ് എന്നിവയും കൂടാതെ മലാശയ രോഗങ്ങളായ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, പൈലോനിഡൽ സൈനസ് എന്നിവയുടെയും വെരിക്കോസ് വെയിൻ, ഉണങ്ങാത്ത വ്രണങ്ങൾ എന്നിവയുടെയും എല്ലാം ചികിത്സകൾ ലഭ്യമാക്കുന്നുണ്ട്.
5: മാം നേരത്തെ പറഞ്ഞിരുന്നു ഈ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, പൈലോനിഡൽ സൈനസ് ഇങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുമുണ്ട്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം അതിനെ കുറിച്ചൊന്ന് പറയാം.
6: തീർച്ചയായും പറയാം. പലപ്പോഴും രോഗികളിലും ഏറെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പേരുകളാണിവ. നമ്മുടെ മലദ്വാരത്തിനുള്ളിലായി ഉണ്ടാകുന്ന മുറിവുകളാണ് പൊതുവിൽ ഫിഷർ എന്നറിയപ്പെടുന്നത്. അപ്പൊ മലം പോകുമ്പോൾ വേദനയുണ്ടാവുക, നീറ്റൽ, തുള്ളിത്തുള്ളിയായി രക്തം പോവുക, മലത്തിൽ പുരണ്ട് രക്തം കാണുക എന്നിവയാണ് പൊതുവിൽ ഫിഷറിന്റെ ലക്ഷണങ്ങൾ. ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനെ പരികർത്തിക എന്ന പേരിലാണ് പറയുന്നത്. അതുപോലെ മലാശയ ഭിത്തിയിൽ തന്നെയുള്ള റെക്ടൽ വെയിൻസിനുണ്ടാകുന്ന അയവ് മൂലം ഉണ്ടാകുന്ന വീർപ്പുകളാണ് അർഷസ് അഥവാ പൈൽസ് രോഗമായി കാണുന്നത്. മലബന്ധം, മലം പോകുമ്പോൾ രക്തം കൂടെ പോവുക എന്നിവയാണ് അവയുടെ ലക്ഷണങ്ങൾ. ഈ പൈൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, രക്തസ്രാവത്തോടുകൂടിയും രക്തസ്രാവം ഇല്ലാതെയും. ബ്ലീഡിംഗ് ആൻഡ് നോൺ ബ്ലീഡിംഗ് പൈൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ ഇതിനെ ആർദ്ര അർഷസ് എന്നും ശുഷ്ക അർഷസ് എന്നുമാണ് പറയുന്നത്. മലദ്വാരത്തിന് ചുറ്റുമായിട്ടും പഴുപ്പും രക്തവും ഒലിക്കുന്ന ചെറിയ കുരുക്കൾ രൂപപ്പെട്ടു വരുന്ന അവസ്ഥയാണ് ഫിസ്റ്റുലയിൽ കാണുന്നത്. ഫിസ്റ്റുല രോഗത്തിൽ യഥാർത്ഥത്തിൽ ഒരു നോൺ ഹീലിംഗ് ആയിട്ടുള്ള ഒരു ട്രാക്ട് അഥവാ പൂർണ്ണമായും സുഖപ്പെട്ടു പോകാത്ത രീതിയിൽ ഒരു നാഡി മലദ്വാരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് രൂപപ്പെടുകയും അതിലൂടെ പഴുപ്പും ചലവും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് രോഗിക്കുണ്ടാകുന്നത്. ഇതാണ് ആയുർവേദത്തിൽ ഭഗന്ധരം എന്ന് പറയുന്നത്. ഇനി പൈലോനിഡൽ സൈനസ് ആകട്ടെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു വീഴുന്ന രോമങ്ങൾ ശരീരത്തിന്റെ ഉള്ളിൽ കുടുങ്ങി പഴുപ്പും ചലവും നിറഞ്ഞ ഒരു നാഡിയായി മാറും. എന്നിട്ട് വേദനയോടുകൂടി മലദ്വാരത്തിന്റെ മുകൾ ഭാഗത്ത് നട്ടലിന് താഴെയായിട്ട് കാണപ്പെടുകയും ചെയ്യും. ഇവ ഓരോന്നിനെയും പറ്റിയും ചികിത്സാ രീതികളെക്കുറിച്ചും ആയുർവേദ ശാസ്ത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ഏറെ ശാസ്ത്രീയവും ഫലപ്രദവുമായ ക്ഷാരകർമ്മ, അഗ്നികർമ്മ, ക്ഷാരസൂത്ര, ശസ്ത്രകർമ്മ ചികിത്സകളെല്ലാം തന്നെ ഈ രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി കാണുന്നുണ്ട്.
5: ഓക്കെ, ഇത്തരം മലാശയ രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ചികിത്സകൾ ഫലപ്രദമാണോ?
6: തീർച്ചയായിട്ടും, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും ഫലപ്രദമാണ്. ഇത്തരം അനേകായിരം രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതിനും ഇത്തരം ചികിത്സകളിലൂടെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഫിസ്റ്റുല, പൈലോനിഡൽ സൈനസ്, പൈൽസ് രോഗികളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവ വീണ്ടും ഉണ്ടാകുന്ന അവസ്ഥയാണ്. എന്നാൽ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ഷാരകർമ്മം, ക്ഷാരസൂത്ര എന്നീ ചികിത്സയ്ക്ക് ശേഷം ഫിസ്റ്റുല രോഗം വരാനുള്ള സാധ്യത വളരെ തുച്ഛമാണെന്ന് തന്നെ പറയാം. ഏതാണ്ട് 1% മാത്രമാണ് റെക്കറൻസ് ചാൻസ് ഉള്ളത്. ഇതുകൂടാതെ ഇന്ന് നിലവിലുള്ള ഫിസ്റ്റുല ചികിത്സകളെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ക്ഷാരസൂത്ര ചികിത്സ. വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചികിത്സകൾ രോഗികൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതും അതിന്റെ ഒരു മേന്മ തന്നെയാണ്.
5: ഈ ക്ഷാരകർമ്മ ചികിത്സ അതെല്ലാം അതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ശരിക്കും ഈ ഒരു ചികിത്സ?
6: പ്രത്യേക രീതിയിൽ നമ്മൾ സെലക്ടഡ് ആയിട്ടുള്ള പച്ചമരുന്നുകൾ കത്തിച്ചെടുത്ത് വീര്യമേറിയ മരുന്നുകൾ ചേർത്ത് അരച്ചുണ്ടാക്കുന്നതാണ് ക്ഷാരം എന്ന് പറയുന്നത്. അതൊരു ആൽക്കലൈൻ ആയ മരുന്നാണിത്. ഈ ക്ഷാരം പല ആവർത്തി നൂലുകളിൽ പുരട്ടും. ഏതാണ്ട് 21 ആവർത്തിയോളം മരുന്നുകൾ നമ്മൾ പുരട്ടും. എന്നിട്ട് വളരെ അണുവിമുക്തമായ രീതിയിൽ അവ ഉണക്കി നിർമ്മിച്ചെടുക്കുന്നതാണ് ക്ഷാരസൂത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരേ സമയം തന്നെ ഈ ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിനും ഈ രോഗിയുടെ ഉണങ്ങാതെ കിടക്കുന്ന ഫിസ്റ്റുല നാഡി ഉണക്കുന്നതിനും ഈ മരുന്ന് ഏറെ പ്രയോജനപ്രദമാണ്. ഇത് നമ്മുടെ ശരിക്കും മലദ്വാരത്തിന് ചുറ്റുമുള്ള പേശികളുണ്ട്, അവയാണ് നമ്മെ മലം വിസർജനത്തിന് കൺട്രോൾ ചെയ്ത് നടത്തുന്നതിന് സഹായിക്കുന്നത്. ഈ മസിലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാതെ ഫിസ്റ്റുല ചികിത്സിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ഷാരസൂത്ര ചികിത്സയിലൂടെ ലഭിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മെച്ചം. പലപ്പോഴും ഫിസ്റ്റുല സർജറിക്ക് ശേഷം രോഗികൾക്ക് അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് മലം വിട്ടുപോവുക, നിയന്ത്രിക്കാനാവാതെ മലം പുറത്തു പോകുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ. എന്നാൽ ഇത് സംഭവിക്കുന്നത് ഈ മലാശയത്തിന് ചുറ്റുമുള്ള മലാശയ പേശികൾ അല്ലെങ്കിൽ സ്ഫിങ്ക്ടേഴ്സിന് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ്. പക്ഷേ ഈ ക്ഷാരസൂത്ര ചികിത്സ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കേടുപാടുകൾ വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആദ്യം നിർമ്മിച്ചെടുത്ത ക്ഷാരം നൂലുകളിൽ പുരട്ടാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൈൽസ് രോഗികൾക്ക് അവരുടെ ആ അർഷസുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, പുരട്ടി ചികിത്സിക്കാൻ പറ്റും. അതാണ് ക്ഷാരകർമ്മമായിട്ട് ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രീതികളും പ്രൊസീജിയേഴ്സും ഉണ്ട്. ആ രീതിയിൽ മരുന്നുകൾ അപ്ലൈ ചെയ്ത് ക്ഷാര ഉപയോഗിച്ച് അർഷസിനെ ചുരുക്കിക്കളയുന്ന ചികിത്സയാണ് ക്ഷാരകർമ്മ ചികിത്സ.
5: ഓക്കെ, ഈ ഒരു ചികിത്സയിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടോ? എല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലോ, അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ഭാവിയിൽ?
6: യഥാർത്ഥത്തിൽ ഈ ക്ഷാരകർമ്മ ചികിത്സയ്ക്കോ ക്ഷാരസൂത്ര ചികിത്സയ്ക്കോ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു ക്ലോസ് ഉണ്ട്, കൃത്യമായ പരിശീലനം ലഭിച്ച അണുവ്യുക്തമായ സാഹചര്യങ്ങളിൽ മാത്രം ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്.
5: ഓക്കെ,
6: നമ്മൾ തെറ്റായ സ്ഥലങ്ങളിൽ പോയി അതിൽ വിദഗ്ധരല്ലാത്തവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ചികിത്സകൾ നേടാതിരിക്കുക. കൃത്യമായി ഗവൺമെന്റ് മേഖലയിലാണെങ്കിലും പ്രൈവറ്റ് മേഖലകളിലാണെങ്കിലും ഇതിൽ വൈദഗ്ധ്യം പ്രാപിച്ചിട്ടുള്ള രജിസ്റ്റേർഡ് ആയ ഡോക്ടർമാർ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ ഡോക്ടർമാരുടെ അടുത്തുനിന്ന് തന്നെ ചികിത്സ നേടുന്ന രോഗികൾക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും കണ്ടുവരുന്നില്ല. ധാരാളം രോഗികൾ നമ്മുടെ ജില്ലാ ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നിട്ടാണെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നാണെങ്കിലും ഇത്തരം രോഗങ്ങൾ സുഖം പ്രാപിച്ച് ഇന്നും വർഷങ്ങളായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്.
5: ഇനിയിപ്പോ പാലക്കാട് ജില്ലയിൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ഈ ഒരു ക്ഷാര ചികിത്സ ലഭ്യമായിട്ടുള്ളത്?
6: പാലക്കാട് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ക്ഷാരസൂത്ര ചികിത്സ ലഭിക്കുന്നത് ഗവൺമെന്റ് ജില്ലാ ആയുർവേദ ആശുപത്രി സുൽത്താൻപേട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രി ലഭ്യമാണ്. തെങ്കരയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലും ലഭ്യമാണ്.
5: ഇനിയൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ മലത്തിലൂടെ ബ്ലഡ് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ക്യാൻസറിനുള്ള സാധ്യതയും കൂടെ ഉണ്ടല്ലോ അല്ലെ? ഇതിപ്പോ അതിപ്പോ എന്താ പറയാ, പൈൽസിന്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഫിഷറിന്റെ ലക്ഷണമാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. പൈൽസ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ മാരകമായ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാവാൻ സാധ്യതയില്ലേ?
6: തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം ആളുകൾ പലപ്പോഴും പൈൽസാണ്, എനിക്ക് ബ്ലഡ് പോകുന്നത് കാണുമ്പോൾ പൈൽസാണ് എന്ന് സ്വയം ധരിച്ച് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലോ പരിചയക്കാർ പറയുന്ന സൂത്രവിദ്യകൾ പ്രയോഗിച്ചോ മുന്നോട്ട് പോകുന്ന പ്രവണത കാണാറുണ്ട്. പക്ഷേ നമുക്ക് ഇന്നറിയാം, ലോകത്തെമ്പാടും നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ മൂന്നാം സ്ഥാനത്താണ് മലാശയ ക്യാൻസറിന്, കൊളോറെക്ടൽ ക്യാൻസറിന് ഉള്ളത്. അതായത് മൊത്തം ക്യാൻസറിന്റെ 10% വരുന്നത് ഈ മലാശയ ക്യാൻസറുകളാണ്. ഇവ എത്ര നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാനാകുന്നോ അത്രയും സൗഖ്യം രോഗിക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. ആയതിനാൽ തന്നെ എത്തരത്തിൽ മലത്തിലൂടെ രക്തം പോവുക, പഴുപ്പ് പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറിനെ കണ്ട് മലാശയ പരിശോധനകൾ, അനോറെക്ടൽ എക്സാമിനേഷൻസ് എന്ന് പറയും, അതിന് കൃത്യമായ പ്രൊസീജിയറുകളുണ്ട്, രീതികളുണ്ട്, അതനുസരിച്ചിട്ട് പരിശോധനകൾ നടത്തുവാൻ സന്നദ്ധരാവണം. അവിടെ മടിച്ചും നാണിച്ചും പേടിച്ചും നിൽക്കാതെ നിങ്ങൾ പരിശോധനകൾ വിധേയരാവുകയാണെങ്കിൽ അഥവാ അതിലൊരു മലാശയ ക്യാൻസറിന്റെ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് ഉടനടി ചെറിയ പരിശോധനകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും കൂടുതൽ വേണ്ട ചികിത്സകൾക്ക് വേണ്ടി ഹയർ സെന്റേഴ്സിലേക്ക് അവരെ റെഫർ ചെയ്യാൻ സാധിക്കുന്നതുമാണ്.
5: ഇനിയിപ്പോ ഈ വെരിക്കോസ് വെയിൻ, അതുപോലെ തന്നെ ഉണങ്ങാത്ത മുറിവുകള്, അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവുന്ന മുറിവുകള്, ഇതൊക്കെ മാറ്റാനായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ടോ?
6: തീർച്ചയായിട്ടും ഇതിനെല്ലാം തന്നെ കൃത്യമായ ചികിത്സകൾ പറയുന്നുണ്ട്. ആയുർവേദ ശാസ്ത്രത്തില് സർജറിയുടെ പിതാവായി അറിയപ്പെടുന്ന സുശ്രുതൻ എഴുതിയ സുശ്രുത സംഹിതയില് മറ്റ് ഗ്രന്ഥങ്ങളിലും അതിൽ പ്രധാനമായും വ്രണ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ഭാഗം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് 60 പകരം പ്രധാന കർമ്മങ്ങൾ തന്നെ ഈ വ്രണ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം പറയുന്നുണ്ട്. അത് ഉണങ്ങാത്ത വ്രണങ്ങളാവട്ടെ, പഴകിയ വ്രണങ്ങൾ, പഴുപ്പ് പൊട്ടിയിരിക്കുന്ന വ്രണങ്ങളുണ്ട്, വെരിക്കോസിനോടനുബന്ധിച്ചുണ്ടാകുന്ന വ്രണങ്ങളാവട്ടെ, ഇപ്പം പുതിയതായിട്ടുണ്ടാകുന്ന പുതിയ മുറിവുകളാകട്ടെ, ഏത് തന്നെയാണെങ്കിലും അവയുടെ ലക്ഷണങ്ങൾ, കഫപിത്ത ലക്ഷണങ്ങൾ എല്ലാം നോക്കി അതിലുള്ള അവസ്ഥയ്ക്കനുസരിച്ച് കൃത്യമായ ചികിത്സകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പേഷ്യൻസ് ധാരാളം വരുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിനിനോടനുബന്ധിച്ച് വരുന്ന മുറിവുകളുമായിട്ടും പ്രമേഹത്തോടനുബന്ധിച്ച് ഉണങ്ങാത്ത വ്രണങ്ങളുമായി ധാരാളം രോഗികൾ ഒ പിയിൽ ചികിത്സ തേടി വരാറുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ രോഗസൗഖ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വെരിക്കോസ് നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ സ്റ്റേജിലും സുഖപ്പെടുത്തി മാറ്റുവാൻ സാധിക്കുന്നതല്ല. ആയുർവേദ പ്രകാരം 1 വർഷത്തിൽ പഴകാത്ത രോഗങ്ങളാണെങ്കിൽ വളരെ സൗഖ്യം നമുക്ക് നൽകാൻ സാധിക്കും. പക്ഷെ അതിനോട് വരുന്ന വ്രണങ്ങൾ, അത് നമുക്ക് തീർച്ചയായിട്ടും നല്ല പരിധിവരെ സൗഖ്യം കൊടുക്കുന്നതിനും അതും ചെറിയ ചികിത്സകളിലൂടെയും ചുരുവ് ചുരുങ്ങിയ ചികിത്സകളിലൂടെയും രോഗിക്ക് നമുക്ക് സൗഖ്യം നൽകാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഉള്ളിലേക്ക് മരുന്നുകൾ നീ കഴിക്കുക, മറ്റു മരുന്നുകൾ കഴിക്കുക മാത്രമല്ല, കിടത്തി ചികിത്സകളും ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലാണെങ്കിലും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രികളിലാണെങ്കിലും നടത്തി വരുന്നുണ്ട്. വെരിക്കോസ് വെയിന്, ഉണങ്ങാത്ത വ്രണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദത്തിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് രക്തമോക്ഷം എന്നത്. അതായത് അട്ട, അതായത് നമ്മുടെ ലീച്ചിനെ ഉപയോഗിച്ചുള്ള തെറാപ്പി, ലീച്ച് തെറാപ്പീസ് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം രക്തം എടുത്തു കളയുന്ന സിരാവേദം എന്ന് പറയുന്ന ചികിത്സാവിധിയും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സകളിലൂടെ രക്തശുദ്ധി വരുത്തുന്നതിനോടൊപ്പം തന്നെ വ്രണങ്ങൾ പെട്ടെന്ന് ഉണങ്ങുന്നതിനുള്ള മറ്റ് മരുന്നുകൾ ഉള്ളിലും പുറമേയുമായിട്ട് ഉപയോഗിച്ചാണ് ഈ ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
5: ഇനിയിപ്പോ ഈ ഒരു മർമ്മ ചികിത്സയിലൂടെ നമുക്ക് ഉടനടി രോഗങ്ങൾ മാറ്റാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു എന്റെ ഒരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു മർമ്മ ചികിത്സ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
6: തീർച്ചയായിട്ടും മർമ്മമാണെന്ന് ഏറ്റവും കൂടുതൽ കൗതുകത്തോടുകൂടി ആളുകൾ നോക്കിക്കാണുന്ന ഒരു ചികിത്സ. കാരണം ഇതിനെപ്പറ്റി പൊതുജനങ്ങളില് ശരിയായ ധാരണകൾ പൊതുവെ കുറവാണ്.
7: പെട്ടെന്ന് അത്ഭുതങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയായിട്ട് പലപ്പോഴും മർമ്മ ചികിത്സയെ നോക്കി കാണാറുണ്ട്. മർമ്മം വളരെ ശാസ്ത്രീയമായി തന്നെ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലാണെങ്കിലും മർമ്മത്തിന്റേത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളിലാണെങ്കിലും കൃത്യമായി ശാസ്ത്രീയമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മർമ്മം. ഏതാണ്ട് 107 പ്രധാനപ്പെട്ട മർമ്മങ്ങളുണ്ട്. അതുകൂടാതെ ആയിരക്കണക്കിന് മർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. മർമ്മങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിൽ നമ്മുടെ വാതത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അവയെ ഏറ്റവും സൂക്ഷ്മമായും ശ്രദ്ധയോടും കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. മർമ്മത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മർദ്ദത്തിന് പോലും മാത്രകൾ പറയുന്നുണ്ട്. എല്ലാ മർമ്മങ്ങളിലും ഒരേ പ്രഷറിൽ ഒരേ മർദ്ദത്തിൽ നമുക്ക് മർമ്മ ചികിത്സ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോ മർമ്മ പോയിന്റുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള മർദ്ദങ്ങൾ വരെയാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വിരുദ്ധമായി ചെയ്താൽ മർമ്മ ആഘാതങ്ങൾ ഉണ്ടാകാം, പേഷ്യന്റിന് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്സ് വരാം. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മർമ്മത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ, മർമ്മ ചികിത്സയെപ്പറ്റിയുള്ള കാര്യങ്ങൾ വളരെ രഹസ്യ സ്വഭാവമുള്ളതായി സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അത് തെറ്റായി ഉപയോഗിക്കപ്പെടരുതെന്നുള്ള ചിന്തയിൽ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഒപിയിൽ വരുന്ന രോഗികളിൽ വളരെയധികം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉടനടി ആശ്വാസം കൊടുക്കാൻ എനിക്ക് മർമ്മ ചികിത്സയിലൂടെ സാധിക്കാറുണ്ട്. ചെറിയ ചെറിയ മർമ്മ പ്രയോഗങ്ങളിലൂടെ കൈ പൊക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് നമുക്ക് ചെറിയ പ്രയോഗങ്ങളിലൂടെ ഉടനടി അവർക്ക് ഒരാശ്വാസം കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അവിടെ നിർത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്, അതോടൊപ്പം മറ്റു മരുന്നുകളും പുറമെയുള്ള അഭ്യംഗം പഞ്ചകർമ്മ മറ്റു ചികിത്സകളും കൂടി ചേർത്ത് രോഗിയെ രോഗസൗഖ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് മർമ്മ ചികിത്സയിൽ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്.
5: ഇപ്പോ മാം നേരത്തെ പറഞ്ഞിരുന്നു എല്ല് പൊട്ടൽ, ചതവ്, ഉളുക്ക്, എല്ലുകളിലെ സ്ഥാനം തെറ്റുക, ഇതിനുള്ളൊക്കെ ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണോ?
7: തീർച്ചയായിട്ടും നമുക്ക് ഒപിയിൽ ധാരാളം രോഗികൾ കാലുളുക്കുക, ചതവുകൾ ഉണ്ടാവുക, വീണിട്ട് തോൾ ഉരിപ്പോവുക അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും പൊട്ടലുകളുമായിട്ടും വരാറുണ്ട്. ആയുർവേദത്തിലൂടെ ഇത്തരം അവസ്ഥകൾ നമുക്ക് തീർച്ചയായിട്ടും സുഖപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ ഫ്രാക്ചേഴ്സും നമ്മൾ മാനേജ് ചെയ്യുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചേഴ്സ് തീർച്ചയായിട്ടും അതാത് ഹയർ സെന്റേഴ്സിലേക്ക്
5: റഫർ
7: ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ സിമ്പിൾ ഫ്രാക്ചേഴ്സ്, അതായത് എല്ല് പൊട്ടിപ്പുറത്തേക്ക് വരാത്ത അവസ്ഥകൾ, അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ വേണ്ട ട്രാക്ഷൻസ് ഒക്കെ കൊടുത്ത് കൃത്യമായിട്ട് മരുന്നുകൾ വെച്ച് കെട്ടി അവ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചതവുകൾ, കാല് മടങ്ങി ഉളുക്കുക, ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ടാവുക എന്നുള്ള അവസ്ഥകളിലും നമ്മൾ മരുന്നുകൾ വെച്ച് കെട്ടി 3-4 കൃത്യമായ മരുന്നുകൾ ഉള്ളിൽ നൽകി ചികിത്സിക്കുകയും രോഗികൾ അതിവേഗം സുഖം പ്രാപിക്കുകയും പിന്നീട് അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കുന്നതും കാണാറുണ്ട്. അതുപോലെ വരുന്നതാണ് ഫ്രാക്ചർ വന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് POP കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പേഷ്യൻസിന് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കൈയുടെ മൂവ്മെന്റ് മുഴുവനായിട്ടും തിരിച്ചു കിട്ടിയില്ല എന്നൊക്കെ ഉള്ള അവസ്ഥകളിലുള്ള രോഗികളും നമ്മുടെ ഒപ്പിയിൽ വരാറുണ്ട്. അവർക്ക് നമ്മുടെ ധാര, ലേപങ്ങള്, ചികിത്സകള്, ഉള്ളിലേക്കുള്ള മരുന്നുകൾ ചെയ്യുമ്പോൾ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് കൈയിനെ പരിപൂർണമായിട്ടും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ആ റീഹാബിലിറ്റേഷൻ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻസിനോടോ ഒക്കെ അനുബന്ധമായിട്ട് വരുന്ന ലിഗമെന്റ് ഇഞ്ചുറീസ്, കാലുകളിലാണെങ്കിലും മുട്ടുകളിലാണെങ്കിലും മുട്ട് തെറ്റിയിട്ട് ഇഞ്ചുറീസ് വരും, അവിടെ വരുന്ന ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ട്, മീഡിയൽ കൊളാറ്ററൽ പല ലിഗമെന്റ്സ് ഉണ്ട് ഷോൾഡറിലുണ്ടാകുന്ന, ഇവയിലൊക്കെ വരുന്ന ഇഞ്ചുറീസ് ഏതാണ്ട് 1, 2, 3 സ്റ്റേജുകളിലാണ് പറയുന്നത്. അതിലൊരു 2 വരെയുള്ള, സെക്കൻഡ് ഗ്രേഡ് വരെയുള്ള ലിഗമെന്റ് ഇഞ്ചുറീസ് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് കൊണ്ട് നല്ല രീതിയിൽ സുഖം പ്രാപിക്കുന്നതിന് അവർക്ക് പഴയ അവരുടെ ജോലികളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നതായിട്ട് നമ്മൾ ധാരാളം പേഷ്യൻസിൽ കണ്ടിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രാധാന്യം.
5: ഇനിയിപ്പോ ഒരു രോഗി ആയുർവേദ ചികിത്സ എടുക്കുന്ന സമയത്ത് ഭക്ഷണ ക്രമീകരണങ്ങൾ പറയാറുണ്ടല്ലോ, ഈ പഥ്യം പോലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പഥ്യം പറയുന്ന സമയത്ത് ഇല്ല, എനിക്ക് ആ പഥ്യം നോക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും.
7: തീർച്ചയായിട്ടും.
5: അപ്പോ ആ ഒരു പഥ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ ഈ ചികിത്സ എടുക്കുമ്പോഴും ആയുർവേദത്തിലും ഒക്കെ?
7: പഥ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശരിയായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തന്നെയാണ് ഓരോ വ്യക്തിയുടെയും ആരോഗ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം. അത് തീർച്ചയാണ്. ആ രോഗിക്ക് ഹിതമായതെന്ത്, അഹിതമായതെന്ത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഒരു വൈദ്യന്റെ പ്രധാനപ്പെട്ട കടമ. അതാണ് ആയുർവേദ ശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. പക്ഷെ പഥ്യത്തെ പേടിച്ചാരും വരാതിരിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ രോഗികൾക്കും ഒരേ പഥ്യമല്ല ഉള്ളത്. തൊലിപ്പുറമെയുള്ള വളരെ പഴകിയൊരു രോഗമുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പഥ്യമല്ല ഒരു സാധാരണ കയ്യോ കാലോ ഒടിഞ്ഞു വരുന്ന രോഗിക്ക് കൊടുക്കുന്നത്. കയ്യോ കാലോ ഒടിഞ്ഞോ ഉളുക്കിയോ വരുന്ന രോഗികൾക്ക് നമ്മൾ മധുരം ചേർന്ന സാധനങ്ങൾ, പാല്, അതായത് നല്ല കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ അവർക്ക് പഥ്യമായിട്ട് പറയുന്നത്. ചിലപ്പോൾ വ്രണരോഗിക്ക് പറയുന്നത് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിരിക്കും. അപ്പൊ വ്യത്യസ്തമാണ് ഓരോ രോഗിക്കും പഥ്യം. പഥ്യത്തെ പേടിച്ച് തീർച്ചയായിട്ടും ആയുർവേദ മരുന്നുകൾ കഴിക്കാതിരിക്കേണ്ട. ലഘുവായ പഥ്യങ്ങളുണ്ട്, മിതമായ പഥ്യങ്ങളുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ കഠിനമായ പഥ്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുള്ളൂ.
5: ഓക്കെ, ഇതിപ്പോ ഗവൺമെന്റ് ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഈ ചികിത്സയൊക്കെ ഫ്രീ ആണോ?
7: ഗവൺമെന്റ് ആയുർവേദ ആശുപത്രികളിൽ എല്ലാം തന്നെ ബി പി എൽ രോഗികൾക്ക് കിടത്തി ചികിത്സ അവർക്ക് പരിപൂർണമായിട്ടും സൗജന്യമായ നിരക്കിൽ തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കി ഉള്ളിടത്ത് തന്നെ ഓരോ അതാത് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ നിർദ്ദേശിക്കുന്ന ലഘുവായിട്ടുള്ള ഫീസുകൾ ഈടാക്കിയിട്ട് മാത്രമാണ് ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒ പി ട്രീറ്റ്മെന്റിനാണെങ്കിൽ വരുന്നവർക്ക് ഒ പി ചികിത്സയിൽ ഡോക്ടറിനെ കാണുന്നതിന് വളരെ തുച്ഛമായിട്ടുള്ള പൈസകൾ മാത്രമാണ്, 10-15 രൂപ അങ്ങനെയൊക്കെയുള്ള ഒ പി ടിക്കറ്റിനുള്ള ചെറിയ പൈസകൾ മാത്രമാണ് ഈടാക്കുന്നത്.
5: എന്തായാലും ഒരുപാട് സന്തോഷം മാം മർമ്മത്തെക്കുറിച്ചും മർമ്മ ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
7: താങ്ക് യു സോ മച്ച്. നന്ദി അവസരത്തിന്.
5: ഡോക്ടർ മിനു റോസമ്മ ജോസഫാണ് ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ അഹല്യയിൽ സംസാരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡോക്ടർ അഹല്യ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: 360 degree. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയോ? ഒരു പുതിയ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് വൺ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? തല ഇങ്ങനെ പുകഞ്ഞ് ആലോചിക്കും, എങ്ങനെ എടുക്കും, എന്താ നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മൊത്തത്തിൽ കൺഫ്യൂഷനായിരിക്കും. അങ്ങനെയുള്ളവർ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയാവാം, ഞാൻ അങ്ങനെയാണ്. ഞാനിങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കാറുണ്ട്, എങ്ങനെ എന്ത് നോക്കണം, എങ്ങനെയൊക്കെ നോക്കും, എവിടെ നോക്കുക, ഭയങ്കര കൺഫ്യൂഷൻസാണ്. ഈ മാർക്കറ്റിലാണെങ്കിലും ദിവസവും 100 കണക്കിന് പുതിയ ഗാഡ്ജറ്റുകളാണ് ഇറങ്ങാറല്ലേ. എന്തിനാണ് കൂടുതൽ കാശ് കളയുന്നത്? നമ്മുടെ ആവശ്യത്തിന് അനുയോജ്യമായ

ഏറ്റവും മികച്ച ഫീച്ചറുകൾ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ കണ്ടെത്താം, അതിന്റെ ഒരു സ്മാർട്ട് ടെക് സൂത്രങ്ങളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് ആ ഒരു ടെക് ലോകത്തിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് ഒരു എനർജറ്റിക് പാട്ട് കേൾക്കാം അല്ലെ? യെസ്, 360 ഡിഗ്രിയിൽ ബ്യൂട്ടിഫുൾ ഒരു ട്രാക്ക് വരുന്നുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ജെ ആ ഇല്ല. അപ്പോൾ കുറച്ച് ടെക് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അല്ലേ. പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് എക്സ്റ്റീരിയർ ലുക്ക് മാത്രം നോക്കിയാൽ മതിയോ പോരാ അല്ലേ. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? ഒന്നാമത്തെ മെയിൻ കാര്യം പ്രോസസ്സറാണ്, സി പി യു. യെസ്, ആ പ്രോസസ്സർ. മൾട്ടി ടാസ്കിങ്ങിനും ഹെവി വർക്കുകൾക്കും AMD റീസൺ 7 അല്ലെങ്കിൽ തദ്ദേശീയമായി മികച്ച പ്രോസസ്സറുകൾ എപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ റാം ആൻഡ് സ്റ്റോറേജ്. ചുരുങ്ങിയത് 60 GB റാമും വേഗതയേറിയ SSD സ്റ്റോറേജും ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം കേട്ടോ. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിന് ഹൃദയം അതിൻ്റെ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഗ്രാഫിക്സ് കാർഡുകളെ കുറിച്ചാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അതിനു മുൻപായിട്ട് ഒരു കുട്ടി ബ്രേക്ക് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ഐനിയാണ്. വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ് അല്ലെങ്കിൽ ഡിസൈനിങ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് നിർബന്ധമാണ് അല്ലെ? അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? അതെ, ഇത് കംപ്ലീറ്റ് ടെക് ടിപ്സ് അല്ലാട്ടോ, കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് കേട്ടോ. അപ്പൊ അതെ, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ RTX 3050 പോലുള്ളവ അല്ലെങ്കിൽ അനുയോജ്യമായ മികച്ച GPU തിരഞ്ഞെടുക്കുന്നത് എഡിറ്റിംഗ് വേഗത്തിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റെൻഡറിങ് സ്പീഡും വിഷ്വൽ ക്വാളിറ്റിയും ഉയർത്താൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് VRAM വലിയ ഒരു പങ്ക് വഹിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലിക്ക് ചേരുന്ന ഗ്രാഫിക്ക് സൗകര്യം തിരഞ്ഞെടുക്കുന്നത് സമയം ലാഭിക്കാൻ സഹായിക്കുന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ പർച്ചേസ് ടിപ്സിനെ കുറിച്ചാണ്. ഒരു നല്ല സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട ടിപ്സ് എന്താണെന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കതിലേക്ക് പോവാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ ആയില്ലാട്ടോ. വലിയ തുക കൊടുത്തുകൊണ്ട് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ തന്നെ വാങ്ങണമെന്ന് വാശി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ഈ ബഡ്ജറ്റ് ഫോണുകൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എന്താ നോക്കണ്ടേ? ക്യാമറയുടെ മെഗാ പിക്സൽ നമ്പർ മാത്രം നോക്കാതെ സെൻസറിന്റെ ക്വാളിറ്റിയും സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും എന്തായാലും ശ്രദ്ധിക്കണം. ബേസിക് കാര്യമാണ്. കൂടുതൽ സമയം നിൽക്കുന്ന വലിയ ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നോക്കിയിട്ട് വാങ്ങാൻ നോക്കാം. സംഭവം സിമ്പിളാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ഹൈപ്പുകൾക്ക് പണം കളയാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആക്സസറികളും ബഡ്ജറ്റ് ഗാഡ്ജറ്റ്സുകളെയും കുറിച്ചിട്ടാണ്. അപ്പോൾ കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

360 degree. 360 ഡിഗ്രിയിൽ നമ്മുടെ ടെക് വിശേഷങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇന്ന് എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒന്നാണ് എന്ത്, ഇയർ ബഡുകളും സ്മാർട്ട് വാച്ചുകളും അല്ലെ. ഇവ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താ നോക്കണ്ടേ, TWS ഇയർബഡ്സ് വാങ്ങുന്ന സമയത്ത് നല്ല ANC അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും കോളിംഗ് മൈ ക്വാളിറ്റിയും ഉറപ്പാക്കുക. ഇതാണല്ലോ ബേസിക് ആയിട്ട് വേണ്ടത്. ഈ രണ്ട് കാര്യം ഉണ്ടെന്ന് ആദ്യം ഉറപ്പാക്കുക. ഇനി രണ്ടാമത്തൊരു കാര്യമാണ്, സ്മാർട്ട് വാച്ചുകളിൽ ഹെൽത്ത് ട്രാക്കിംഗ് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് റിവ്യൂസ് നോക്കിയിട്ട് വിലയിരുത്താം. ഈ ഓഫറുകൾ കാണുന്ന സമയത്ത് ഇങ്ങനെ ചാടി വീഴാതെ നിങ്ങളുടെ ദൈനംദിന ഉപയോഗത്തിന് ഉപകരിക്കുമോ, നമുക്കത് യൂസ്ഫുൾ ആണോ എന്ന് നോക്കിക്കൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചാണ്. കേൾക്കാം നമുക്ക് 360 degree ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Dear listeners, once again, welcome back to 360 degree. അങ്ങനെ കുറച്ച് ടെക് റിലേറ്റഡ് വിശേഷങ്ങൾ, ടിപ്സ് ആണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതിലെ. കൂടെയുള്ളത് ഞാൻ അയിനിയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോണും ലാപ്ടോപ്പും വാങ്ങിയാൽ മാത്രം മതിയോ? പോരാ, അതിലെ നമ്മുടെ സ്വകാര്യ ഡാറ്റകൾ ഭദ്രമായിട്ട് സൂക്ഷിക്കാനും നമുക്ക് അറിഞ്ഞിരിക്കണം. സുരക്ഷാ ടിപ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഈ എല്ലാ അക്കൗണ്ടുകൾക്കും 2-factor ഒതന്റിക്കേഷൻ, 2FA, ആ ഒരു കാര്യം നമ്മൾ ഓൺ ചെയ്ത് വെക്കാനായിട്ട് മറന്നുപോകരുത്. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കുട്ടി ടിപ്പ് നോക്കുകയാണെങ്കിൽ, അപരിചിതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ സൗജന്യ വൈഫൈ നെറ്റ്വർക്കുകളിൽ സെൻസിറ്റീവ് വിവരങ്ങൾ ടൈപ്പ് ചെയ്യുകയോ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ജാഗ്രതയാണ് ഏറ്റവും വലിയൊരു സംരക്ഷണം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇ വേസ്റ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഭൂമി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇ വേസ്റ്റിൻ്റെ ആ ഒരു വർധനം അല്ലേ. അപ്പോൾ ഇ വേസ്റ്റ് എങ്ങനെ കുറയ്ക്കാം? ഓക്കെ, നമുക്ക് നോക്കാം 360 degree ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: Yes, welcome back. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടെക്നോളജി എപ്പിസോഡ് അങ്ങനെ ക്ലൈമാക്സിലേക്ക് അടക്കാൻ പോവാണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. ഈ പുതിയ മോഡലുകൾ ഇറങ്ങുന്ന സമയത്ത് ഉടൻ പഴയത് മാറ്റി പുതിയത് വാങ്ങുന്ന ശീലം നമ്മുടെ പോക്കറ്റിനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്കും നല്ലതാണോ? നല്ലതല്ല. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഈ ഡിവൈസുകൾ കൃത്യമായി ക്ലീൻ ചെയ്യുകയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരുത്തുകയും ചെയ്ത് ആയുസ് കൂട്ടുക, അതായത് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ കുറച്ചും കൂടി കൂട്ടിക്കൂട്ടി എടുക്കുക. നമ്മുടെ കെയർ വെച്ച പോലെ ഇരിക്കും അതിൻ്റെയൊക്കെ ആ ഒരു ലൈഫ്, ആ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പഴയ ഗാഡ്ജറ്റുകൾ ഉപേക്ഷിക്കാതെ റീസൈക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ അർഹരായവർക്ക് നൽകുകയോ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്മാർട്ട് ഉപഭോക്താവ് ആവുക എന്നത് ഗാഡ്ജറ്റുകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ കൂടിയാണ് അല്ലെ, ആ ഒരു കാര്യം കൂടി ആയാലാണ് ഒരു സ്മാർട്ട് ഉപഭോക്താവ് ആവുന്നുള്ളൂ.

0: ഒരിക്കലും ഫോട്ടോ പോലെ
1: കല്യാണം കഴിക്കാൻ എടുക്കുന്ന ഫോട്ടോ അല്ലേ.

360 degree. Yes, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ ടെക്നോളജിയും ബഡ്ജറ്റ് ഗാഡ്ജറ്റുകളും സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവുന്ന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയിയാണ് കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പ് പ്രോസസ്സറുകൾ, ഗ്രാഫിക് കാർഡുകൾ, സ്മാർട്ട് പർച്ചേസ് ടിപ്സ്, ബഡ്ജറ്റ് ആക്സസറീസ്, സൈബർ സുരക്ഷ, ഡിജിറ്റൽ വേസ്റ്റ് കുറയ്ക്കൽ, അങ്ങനെ അത്യാവശ്യം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടിക്കുട്ടി ടിപ്സൊക്കെ നമ്മളിന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? ടെക്നോളജി നമ്മൾ ഭരിക്കുക എന്നതാണ്. ടെക്നോളജി നമ്മളെ ഭരിക്കാനായിട്ട് അനുവദിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്ന് എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു പുതിയ ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻ്റും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, സ്മാർട്ടായി പർച്ചേസ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. കീപ് സ്മൈലിംഗ്, സ്റ്റേ ടെക് സേവി ബട്ട് സ്മാർട്ട്. ദിസ് ഈസ് ആർ ജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈ ബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈ ബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909090.

0: 5 7 5.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും.
1: വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
2: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
3: Ke Shri Mammootty ne ek avismaraniya abhinay ka pradarshan kiya is film mein.
1: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങു വാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്തു നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആന്റ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആന്റ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കിത്തവും പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
5: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു ബാങ്കിന്റെ സപ്പോർട്ട് കൂടി എനിക്ക് സെൻട്രൽ കിച്ചണിലേക്ക് ഇറങ്ങി ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് വാട്ടർ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലമാകുന്നു സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങി ഇപ്പം അടുപ്പിച്ചാകുന്നു. PMAGP സ്കീമിലൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
1: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28th ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66 നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരിവള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കമ്പോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ KB മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
1: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ TK കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7th നമ്പർ താരം കൊതായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുറോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്രബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. പുരുഷരിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74529ലും നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23329ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
7: ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട്

0: ആകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഇത് നമ്മ നേരം with RJ Hira on Ahliya FM.
3: വണക്കം, വെൽക്കം. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം. ഈവനിങ്ങില് നമ്മ എല്ലാരും റോഡിൽ തന്നെ ഇരിക്കും. ഓഫീസ് മുടിച്ചിട്ട് വീട്ടുക്ക് പോറവങ്ക, കോളേജ് മുടിച്ചിട്ട് ഫ്രണ്ട്സോടെ പോറവങ്ക, ഷോപ്പിംഗ്ക്ക് പോറവങ്ക, ടൂ വീലർ, കാർ, ബസ്, ഓട്ടോ, റോഡില് ലൈഫ് ഫുള്ളാ മൂവ് ആയിട്ട് ഇരിക്കും. ആനാ ഇന്ത സെയിം റോഡില് ഒരു സെക്കൻഡ് കെയർലെസ്സാ ഇരുന്നാ, ഒരു മെസ്സേജ് പാക്ക ഫോൺ എടുത്തത്, ഇല്ല ഒരു സിഗ്നല ക്രോസ് പണത്, ഹെൽമെറ്റ് പോടാമ ജസ്റ്റ് നിയർ ബൈ തന്നെ അപ്ഡീന് പോണത്, സംടൈംസ് അന്ത 1 സെക്കൻഡ് ദാ രൊമ്പ കോസ്റ്റ്ലിയാ മാറിടും. തമിഴ്നാട്ടില് 2026 ജാനുവരി ടു ജൂൺ വരയ്ക്കും 37,000 റോഡ് ആക്സിഡന്റ്സ് റിപ്പോർട്ട് ആയിരുന്നു. ലാസ്റ്റ് ഇയർ സെയിം പീരിയഡില് 35,226. നമ്പറെ കേട്ടാ ഷോക്കിംഗാ ഇരിക്കലാം, ആനാ ഇനിക്കി നമ്മ സ്റ്റാറ്റിസ്റ്റിക്സ് മട്ടും പേസ പോറതില്ല. നമ്മ ഡെയിലി റോഡില് സേഫാ എപ്പി ട്രാവൽ പണ്രദു, ആക്സിഡന്റ് നടന്നാ എന്നാ പണ്രദു, യാർക്ക് കാൾ പണ്രദു, ഇതെല്ലാം സിംപിളാ പേസ പോറോം. ബിക്കോസ് റോഡ് സേഫ്റ്റിനാ ട്രാഫിക് പോലീസോട റെസ്പോൺസിബിലിറ്റി മട്ടും ഇല്ല, അത് നമ്മ എല്ലാരുടെയും റെസ്പോൺസിബിലിറ്റി. സോ ഇനിക്ക് നിറയെ വിഷയങ്ങൾ പേസ വേണ്ടിയതാ ഇരിക്കും. മുതൽ പാട്ടുക്ക് അപ്പുറം വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഒരേ ഒരു നോട്ടിഫിക്കേഷൻ, ജസ്റ്റ് ഒരു സെക്കൻഡിൽ പാത്തിട്ട് വരാം. ഒരു മെസ്സേജ്, ഒരു കോൾ, ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ആ റോഡിൽ അന്ന 1 സെക്കൻഡിക്ക് നമ്മ അറ്റൻഷൻ അങ്ങ ഇല്ല. സോ അത് രൊമ്പ റിസ്കിയാണ് ഒരു ടൈം. ഇത് അഹല്യ എഫ് എം 90.4. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഡ്രൈവിംഗ് പണുമ്പോൾ ഫോൺ യൂസ് പണത് നമ്മ റിയാക്ഷൻ ടൈം എഫക്ട് പണു. എസ്പെഷ്യലി ടൂ വീലർ റൈഡേഴ്സ്ക്ക് റോഡിൽ ബാലൻസ്, സറൗണ്ടിങ് വെഹിക്കിൾസ്, പെഡസ്ട്രിയൻസ് ഓൾറെഡി നിറയ തിങ്സ് നോട്ടീസ് പണ വേണ്ടിയതാ ഇരിക്കു. സോ അതിൽ ഫോൺ വന്നാൽ അറ്റൻഷൻ സ്പ്ലിറ്റ് ആകുത്. സോ സിമ്പിൾ റൂൾ, ഡ്രൈവ് പണ്ട ടൈമിൽ ഫോൺ ടച്ച് പണക്കൂടാതെ. അർജന്റ് കോൾനാ സേഫ് പ്ലേസില് വെഹിക്കിൾ സ്റ്റോപ് പണുങ്ക. നാവിഗേഷൻ വേണമെന്നാ റൂട്ടை முன்னாடி செட் பண்ணுங்க. எனக்கு டிரைவிங் ரொம்ப நல்லா தெரியும்னு கான்ஃபிடன்ஸ் இருந்தாலும் ரோட்ல நம்ம மட்டும்தான் இருக்க மாட்டோம். வேற ஒருத்தரோட மிஸ்டேக்கும் நம்ம லைஃப் எஃபெக்ட் பண்ணலாம். சோ அதை மனசுல வச்சுட்டு தான் நம்ம ரோட்ல டிராவல் பண்ணோம். சோ இது ரொம்ப முக்கியம். உங்க உயிர் மட்டும் இல்ல, மற்றவங்களோட உயிரும் ரொம்ப அதிகமா முக்கியம். ஓகே, இப்ப அடுத்த பாட்டுக்கான டைம். இது அஹல்யா எஃப்எம் 90.4 அண்ட் திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഞാൻ നിറയെ പേര് കിട്ട ഇന്ന് ഡയലോഗ് കേട്ടിരിക്കേ, റോഡ് സേഫ്റ്റിയിൽ നമ്മ എല്ലാരും ഒരു കോമൺ മിസ്റ്റേക്ക് പണ്ടോ, നാ കെയർഫുള്ളാ ഡ്രൈവ് പണ്ടേ അവളോതാ. ആ റോഡില് നാമ മറ്റും ഇല്ല, നമ്മ ഓപ്പോസിറ്റ്ല വര ഡ്രൈവർ ഡിസ്ട്രാക്ടഡാ ഇരിക്കലാം, സമൺ റോങ് സൈഡില് വരലാം, സമൺ സിഗ്നലില് ജമ്പ് പണലാം, സമൺ ഹെൽമെറ്റ് പോടാമ ഇരിക്കലാം. അതിനാല ഡിഫെൻസീവ് ഡ്രൈവിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മിറർ ചെക്ക് പണുങ്ക, ബ്ലൈൻഡ് സ്പോട്ട് കവനിങ്ക, സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ പണുങ്ക, നൈറ്റില് വിസിബിലിറ്റി പറ്റി കെയർഫുള്ളാ ഇരുങ്ക, റെയിനില് സ്പീഡ് റെഡ്യൂസ് പണുങ്ക. ആൻഡ് എസ്പെഷ്യലി എനക്ക് ഒന്നും ആകാതെന്ന് നെനക്കരുത്, സേഫ്റ്റി സ്ട്രാറ്റജി കിടയാത്, ഡിഫെൻസീവ് ഡ്രൈവിംഗ് അതുതാണ് ഇമ്പോർട്ടൻറ്റ്. കെയർഫുള്ളാ ഇരുപ്പത് തന്നെ സ്ട്രാറ്റജി. നമ്മ സ്റ്റേറ്റ് ആക്സിഡന്റ് ഹോട്ട്സ്പോട്ട്സ് ഐഡന്റിഫൈ പണിട്ട് ആംബുലൻസ് പൊസിഷനിങ് ഇംപ്രൂവ് പണിട്ട് ഇരുക്ക്. 2026 70 ആക്സിഡൻസ് സൂപ്പർ ഹോട്ട് സ്പോട്ട്സിൽ അഡീഷണൽ ആംബുലൻസ് കവറേജ് അറേഞ്ച് പണപ്പെട്ടതായി റിപ്പോർട്ട് ആയിരിക്കും. സോ എമർജൻസി റെസ്പോൺസ് ഇസ് ദ ലാസ്റ്റ് ലൈൻ, ആക്സിഡന്റ് അവോയ്ഡ് പണ്ണது தான் ஃபர்ஸ்ட் ലൈൻ. സോ இந்த மாதிரி ஹாட் ஸ்பாட்ஸ் கவனமா பாத்துக்கோங்க. இது அகலி எஃப்எம் 90.4 உங்ககிட்ட ரோட் சேஃப்டி கிட்ட பேசிட்டு இருக்குது ஆர்ஜி ஹீரா. அண்ட் ஸ்டே டியூன் ஃபார் தி நெக்ஸ்ட் சாங்.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട്, എല്ലാ

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

0: ഫൺ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492

കൊടും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
4: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
0: നമ്മളൊക്കെ സുഹൃത്തുക്കൾക്കൊപ്പമോ കുടുംബത്തിനൊപ്പമോ ഇരിക്കുമ്പോൾ ഒരുപാട് തമാശകളൊക്കെ പറയാറുണ്ടല്ലേ. ഒരു രസത്തിന് വേണ്ടി മറ്റുള്ളവരെ കളിയാക്കുകയോ അവരുടെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരികൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്, ശരിയല്ലേ. പറയുന്ന നമ്മളെ സംബന്ധിച്ച് അത് വെറും ഒരു തമാശ മാത്രമാണ്. ജസ്റ്റ് ആ ഒരു മൊമെന്റ് ചിരിക്കാനുള്ള വൺ, എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ ചിരിപ്പിക്കാനുള്ള ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു തമാശ, അങ്ങനെയൊക്കെ പറയും അല്ലേ. പക്ഷെ ആ തമാശ കേൾക്കുന്ന വ്യക്തിയുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അവരുള്ളില് എന്തൊക്കെ സങ്കടങ്ങൾ ചുമല്ലേറ്റിയാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. നമ്മൾ വെറും ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ മറ്റൊരാളുടെ ലൈഫിൻ്റെ വിലയുണ്ടാകും. ജീവിതത്തിൽ വലിയൊരു പരാജയം നേരിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയോടായിരിക്കും നമ്മൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടൊരു തമാശ പറയുക. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നീ ഇനിയിപ്പോ നന്നാവാനൊന്നും പോകുന്നില്ല, നീ ഗതി പിടിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. നമ്മളത് തമാശയായിട്ട് പറഞ്ഞ് ചിരിച്ച് തള്ളുമ്പോൾ ഉള്ളിൽ കരയുന്ന ആ മനുഷ്യന് അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്നൊരു മൂർച്ചയുള്ള അമ്പായിട്ട് മാറും അല്ലേ. ആ ഒരൊറ്റ വാക്ക് മതിയാകും അവരെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് ഇങ്ങനെ തള്ളിവിടാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് തകർക്കാനായിട്ട്. നേരെ മറിച്ച് ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാളുടെ തോളിൽ കൈവച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു പോസിറ്റീവ് തമാശയോ അല്ലെങ്കിൽ സാരല്ലടാ നമുക്ക് ശരിയാക്കാം എന്നൊരു ആശ്വാസ വാക്കോ ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് അവർക്ക് ജീവിക്കാനുള്ളൊരു പുതിയൊരു എനർജി കിട്ടും അല്ലേ. തോറ്റുപോയ ഇടത്ത് നിന്ന് അവരെ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു നല്ല വാക്കിന് സാധിക്കും. വാക്കുകൾക്ക് ഒരു മനുഷ്യനെ കൊല്ലാനും വളർത്താനുമുള്ള അത്ഭുത ശക്തിയുണ്ട് എന്ന് ഞാൻ എവിടെയോ കേട്ടത് ഓർക്കുന്നു. നാവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം. ഒരാളെ പ്രശംസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ തമാശ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബോഡി ഷേമിംഗ് പോലെയുള്ള കാര്യങ്ങൾ തമാശയുടെ പേരിൽ ഇന്ന് പലരും ചെയ്യാറുണ്ട്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഒരു നിമിഷത്തെ തമാശ മറ്റൊരാളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാവരുത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. സ്നേഹം നിറഞ്ഞ ആശ്വാസം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിക്കുക. ഇന്ന് മുതലെങ്കിലും ഒരു പുതിയ ശീലം വളർത്തിയെടുക്കണം. നമ്മുടെ സംസാരങ്ങളിൽ കൂടുതൽ ജാഗ്രത നമ്മൾ പുലർത്തണം. മറ്റുള്ളവരെ പരിഹസിക്കുന്ന തമാശകളിൽ നിന്ന് മാറി നിൽക്കുക. ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ഒരാൾക്ക് ജീവിക്കാനുള്ള പ്രത്യാശ നമുക്ക്

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ കൂട്ടാറുള്ളവരാണല്ലേ. ഈ പ്രായത്തിൽ എനിക്കിത് സാധിക്കണം, ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് ഇത്രയും പണം സമ്പാദിക്കണം, എൻ്റെ കരിയർ ഇങ്ങനെയായിരിക്കണം എന്നിങ്ങനെ ഡയറിയിലും മനസ്സിലും നമ്മൾ കൃത്യമായ ഒരു പ്ലാൻസൊക്കെ, പദ്ധതികളൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. ആ കണക്കുകൾക്കനുസരിച്ച് നമ്മൾ കഠിനമായിട്ട് ഓടാറുമുണ്ട്, പരിശ്രമിക്കാറുമുണ്ട്. വെറുതെ കണക്ക് മാത്രം എഴുതി സൂക്ഷിക്കുകയല്ല, നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണോ കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്, നടന്നിട്ടുള്ളത്? ചിലപ്പോഴൊക്കെ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ജീവിതം നമ്മളെ തികച്ചും അപരിചിതമായിട്ടുള്ള മറ്റൊരു വഴിയിലേക്കായിരിക്കും കൊണ്ടുപോവുക അല്ലേ. എടോ, ഇത് ലൈഫാണ്. നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ എല്ലാം ഇവിടെ നടക്കണമെന്നില്ല. പക്ഷേ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ ഒരു ചെറിയ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ഒരൊറ്റ മനുഷ്യനെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസമെടുക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ ഭംഗിയുള്ള മറ്റെന്താണ് ഈ ലൈഫിലുള്ളത്? എത്ര ആഴമുള്ള വരികളാണല്ലേ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ വലിയൊരു തോൽവി സംഭവിച്ച് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വലിയൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥ അനുഭവിച്ചിട്ടുള്ള എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. വിഷമങ്ങൾ ആരോടും പറയാൻ കഴിയാതെ കൺമുന്നിലെ വഴികളെല്ലാം അടഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് തോളിൽ തട്ടി സാറില്ലടാ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു ചെറിയ മനസ്സുണ്ടല്ലോ, അതവർക്ക് നൽകുന്നത് പുതിയൊരു ജീവനാണ്. നമ്മൾ കാരണം ഒരു മനുഷ്യൻ സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അതിനേക്കാൾ വലിയൊരു അർത്ഥം ഇനി വേറെ കിട്ടാനില്ല. നമ്മൾ കൂട്ടിയ കണക്കുകൾ പലതും തെറ്റിപ്പോകാം, വലിയ വലിയ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ സമയത്തിന് നേടാൻ കഴിഞ്ഞൊന്നും വരില്ല. അതിലൊന്നും ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വലിയൊരു ബാങ്ക് ബാലൻസോ ലക്ഷറിയസ് ലൈഫോ മാത്രമല്ല നമ്മുടെ വിജയം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ എത്രത്തോളം ആശ്വാസമാകുന്നു എന്നതിലാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭംഗി അടങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഒരു തണലാകാനായിട്ട് കഴിയുന്നത് വലിയൊരു പുണ്യമുള്ള കാര്യമല്ലേ. ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുക, ഒപ്പം മനുഷ്യത്വമുള്ള ഒരു നല്ല മനസ്സുകൂടെ കാത്തു സൂക്ഷിക്കുക. വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ആരെയും മാനസികമായിട്ട് തളർത്താതിരിക്കുക. കഠിനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാളുടെ ഉള്ളിലെ ഭാരം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ, ഭാരം കുറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം. കണക്ക് കൂട്ടലൊക്കെ തെറ്റിക്കഴിഞ്ഞാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ജീവിതത്തെ അതിൻ്റെ ഒഴുക്കിനങ്ങ് വിടുക. ഇന്ന് മുതൽ നമ്മുടെ ഒരു ചെറിയ വാക്കുകൊണ്ട് ഒരു മനുഷ്യനെങ്കിലും സമാധാനം നൽകാൻ നമുക്ക് പറ്റണം. സ്നേഹവും കരുണയും കൊണ്ട് ഈ ലോകത്ത് നമുക്ക് കൂടുതൽ മനോഹരമാക്കാനായിട്ട്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എന്തിനാണ് ഇത്രയധികം ഓടുന്നത്? എന്തിനാണ്? ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരു നല്ല ലൈഫ്, ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കണം, സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിലെത്തണം, നാളേക്ക് വേണ്ടി ഒരുപാട് സമ്പാദിക്കണം. പണവും സമ്പത്തും നേടിയെടുക്കാനുള്ള ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും ഒട്ടേറെ ത്യാഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് അത് പറഞ്ഞുതരട്ടെ. ഉറക്കമില്ലാത്ത രാത്രികൾ, കൃത്യസമയത്ത് കഴിക്കാത്ത ഭക്ഷണം, മാനസികമായിട്ടുള്ള പ്രഷർ, സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് സഹിക്കാറുണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പണം കൈവന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആസ്വദിക്കാലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ പണം കയ്യിൽ വന്ന് തീരുമ്പോഴേക്കും നമ്മുടെ കൈകളിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, ചിന്തിക്കാറില്ല. കൂടുതൽ സമ്പന്നനാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അപകടപ്പെടുത്തരുത്. കാരണം ഈ ലോകത്ത് ആരോഗ്യമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് അല്ലേ? ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിട്ടും ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയേക്കാൾ വലിയൊരു ദൗർഭാഗ്യം എന്താണുള്ളത്? കോടികൾ വിലയുള്ള വീടും റൂമും കിടക്കയൊക്കെ ഉണ്ടായിട്ടും അതിൽ സമാധാനത്തോടെ നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ആ പണം കൊണ്ട് എന്താണ് പ്രയോജനം? പണം സമ്പാദിക്കാൻ വേണ്ടി ആരോഗ്യത്തെ കളയുകയും പിന്നീട് ആ സമ്പാദിച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ ദിവസവും കാണാറുണ്ട്. ഒരു വലിയ വട്ടക്കണ്ണിയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയതുപോലെയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് വെറും പണവും സ്വർണവും വസ്തുക്കളും മാത്രമല്ല, രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ കഴിയുന്നത്, രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശരീരം നമ്മുടെ കൂടെയുള്ളത്, സമാധാനമുള്ള ഒരു മനസ്സുള്ളത്, ഇതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയ പണം എപ്പോൾ വേണമെങ്കിലും കഠിനാധ്വാനം കൊണ്ട് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എത്ര കോടികൾ കൊടുത്തു കഴിഞ്ഞാലും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം അത്ര എളുപ്പത്തിൽ നമുക്ക് തിരിച്ചു വാങ്ങാൻ കഴിയില്ല. ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഈ ഒരു മാറ്റം വരേണ്ടത്. കഠിനമായിട്ട് അധ്വാനിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുക, അതിൽ യാതൊരു തെറ്റുമില്ല, അത് തന്നെയാണ് ശരി. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരിക്കലും മറന്നു പോകരുത്. കൃത്യമായിട്ടുള്ള റെസ്റ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, പിന്നെ മെൻ്റൽ പീസ്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വേണം. അല്ലാതെ ആരോഗ്യത്തെ ബലികഴിച്ചുകൊണ്ട് നേടുന്ന ഒരു വിജയവും നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷം തരില്ല. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെ നന്നായിട്ട് പരിപാലിക്കണ്ടേ? സോ ഇന്ന് മുതലെങ്കിലും സ്വന്തം ആരോഗ്യത്തിന് കൂടെ പ്രയോറിറ്റി കൊടുക്കുക. പണത്തിന് പിന്നാലെയുള്ള ഈ അന്ധമായിട്ടുള്ള ഓട്ടമൊന്ന് കുറച്ചിട്ട് ജീവിതത്തെ ആരോഗ്യത്തോടെ ആസ്വദിക്കാനായിട്ട് പഠിക്കുക. ശരീരത്തെയും മനസ്സിനെയും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുക.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: മലയാള സംഗീത ലോകത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകാത്ത, അല്ലെങ്കിൽ മറക്കാനാകാത്ത ഒരു പേര് MG രാധാകൃഷ്ണൻ. മലയാളത്തിന്റെ തനിമയും ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യവും ജനപ്രിയ സംഗീതത്തിന്റെ മാധുര്യവും ഒക്കെ ഒരുപോലെ ചേർത്ത് വെച്ച് എങ്ങനെയാണ് ഒരു സംഗീത സംവിധായകന് പാട്ടുണ്ടാക്കാൻ സാധിക്കുക? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് MG രാധാകൃഷ്ണൻ. ഒരു സംഗീത സംവിധായകനാണ്, ഗായകനാണ്, തമ്പുരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ റേഡിയോയിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയ ഒരു സംഗീത പ്രതിഭ. അദ്ദേഹത്തെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം RJ ഹീരയാണ് സംസാരിക്കുന്നത്. മലയാള സംഗീതത്തിന് ഒരുപാട് മനോഹരമായ ഈണങ്ങൾ സമ്മാനിച്ച MG രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു

പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റി നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ നിരവധി ഗാനങ്ങൾക്ക് ഈണം പകർന്ന സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന തുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഈണം പകർന്ന അദ്ദേഹത്തിന്റെ സംഗീതത്തില് മെലഡിക്കും ഭാവത്തിനും ഒക്കെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ പല പാട്ടുകളും മലയാളികൾക്ക് മറക്കാനാകാത്ത ഈണങ്ങളായി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓ മൃദുലേ എന്ന് പറയുന്ന ഗാനം ആ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒന്നാമതോ രണ്ടാമതോ ആയി നിൽക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എം ജി രാധാകൃഷ്ണന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ ഒരു സുഹൃത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ കേട്ടത് ഈ പാട്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും തന്റെ സുഹൃത്ത് ആ പാട്ട് കേട്ടിട്ടാണല്ലോ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോയത് എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖവും, എന്നാൽ അതിലേറെ ആ പാട്ടിന് അത്രമാത്രം ഒരു മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകൻ്റെ വിജയം തന്നെയാണ്. എന്നാലും പഴകും തോറും വീര്യം കൂടുന്ന ഒരു ഗാനമായി പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ഞാൻ ഏകനാണ് എന്ന സിനിമയിൽ സത്യൻ അന്തിക്കാട് വരികൾ എഴുതി, കെ ജെ യേശുദാസ് പാടി, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ഓ മൃദുലെ. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ഓർമ്മയിലുണരും ഗാനങ്ങളുമായ ആർ ജി ഹീര, എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് ഇനങ്ങൾക്ക് ജന്മം നൽകിയ സംഗീത പ്രതിഭ എം ജി രാധാകൃഷ്ണനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട്, അങ്ങനെയാണ് പലപ്പോഴും ഈ പാട്ടിനെ പറ്റി പലരും വിശേഷിപ്പിച്ച് കേട്ടിട്ടുള്ളത്. ഷാരിഗെ എന്ന് പറയുന്ന ഒരു ഗാനം. പണ്ട് റേഡിയോയിൽ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഓരോ വരികളും ആൾക്കാരിങ്ങനെ ശ്രദ്ധയോടെ എഴുതി എടുത്തിരുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ എപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ഭംഗിയുണ്ടാവും. മലയാളത്തിന്റെ മണ്ണിന്റെ മണവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമാ ഗാനങ്ങളായിക്കോട്ടെ, ലളിത ഗാനങ്ങളായിക്കോട്ടെ, ഓരോ ഈണത്തിലും നമുക്കൊരു പ്രത്യേക ഭാവം, അതിന്റെ ഒരു ആത്മാവ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ കൂട്ടത്തിൽ മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട് തന്നെയാണ് ഷാരിഗെ എന്ന് പറയുന്ന ഗാനം. ശരശയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണനും പി മാധുരിയും ചേർന്ന് പാടിയ ഒരു ഡ്യുവറ്റ് ഗാനം. വയലാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ജി ദേവരാജൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ട്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കാലം കടന്നുപോയാലും തലമുറകൾ കടന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈണങ്ങളുടെ സൃഷ്ടാവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം മനോഹര ഗാനങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് അതിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് ഉത്തരങ്ങളില്ല എന്നുള്ളതാണ്. നാഥ നീവരും എന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. എങ്ങനെ ഒരു ട്യൂൺ വരുന്നു അറിയില്ല. ചില പാട്ടുകൾ ദിവസങ്ങൾ എടുക്കാറുണ്ട് കമ്പോസ് ചെയ്യുമ്പോൾ. പക്ഷേ ഏത് പാട്ടിനു വേണ്ടിയിട്ടുള്ള ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോഴും അതിന് വേണ്ട കൃത്യമായൊരു ട്യൂൺ ലഭിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയാറുള്ളത് അതൊരു ഈശ്വരാധീനമാണ്. ഓരോ പാട്ടിൻ്റെ ട്യൂണുകളും അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹമായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗീത സംവിധായകനും ഒരു മനുഷ്യ സ്നേഹിയും കൂടിയാണ് MG രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ചാമരം എന്ന സിനിമയിലെയാണ് നാഥ നീവരും എന്ന ഗാനം. എസ് ജാനകി പാടി, പൂവച്ചൽ ഖാദർ വരികളെഴുതി, MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

എനിക്ക് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു അല്ലെങ്കിൽ എന്ന് തോന്നിപ്പോയ ഒരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു സിനിമയിലെ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഏതാണ് ആ പാട്ട്? ഒരു മുറൈ വന്ത് പാർത്തായ. മലയാളികൾക്ക് മണിച്ചിത്ര താഴ് എന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു പാട്ടല്ലേ ഈ പാട്ടില്ലാതെ നമുക്ക് ആ സിനിമ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഫാസിൽ എന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥ എം ജി രാധാകൃഷ്ണനോട് വന്ന് പറയുന്ന സമയത്ത് അതൊരു സിനിമയേക്കാൾ ഗംഭീരമായിട്ടാണ് ഫാസിൽ കഥ പറയുക എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഭയങ്കര വികാരങ്ങൾക്കും ജീവിതത്തിൻ്റെ പല മൊമെൻറ്റുകൾക്കും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു സിനിമ താൻ എങ്ങനെ ചെയ്യും, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് ആൻഡ് ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ഗാനം. പക്ഷേ തീർച്ചയായിട്ടും ഫാസിൽ സാറിന് വേണ്ടത് എന്താണോ അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ കൊടുത്തത് എന്ന് തന്നെ പറയണം. ബിച്ചു തിരുമലയും വാലിയും ചേർന്ന് വരികൾ എഴുതിയ ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ഗാനം. എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ആ പാട്ടുകളെ ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ പാട്ടും എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ കെ ജെ യേശുദാസും ചിത്രയും ചേർന്ന് പാടി മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയും വാലിയും വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഈ അതുല്യമായ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഴയൊരു ഓർമ്മയിലേക്ക് മടങ്ങിപ്പോകും. അത് ചില ഈണങ്ങളുടെ പ്രത്യേകതയാണ് അല്ലേ. കാലം കടന്നു പോയാലും അതിന്റെ മാധുര്യം ഒരിക്കലും മങ്ങില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും എനിക്കറിയില്ല ഏത് പാട്ടിനെ പറ്റി സംസാരിക്കണമെന്ന്. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് നിലാവിന്റെ നീലഭസ്മം എന്ന് പറയുന്ന പാട്ടാണ് അല്ലേ. ഒരു ഗായകനും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണന്റെ പല പാട്ടുകളിലും ഒരു ഗായകന് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നുവാൻസസ് അത് അദ്ദേഹം കൃത്യമായി പിടിച്ചെടുക്കുകയും ഒരു ഗായകനെ കൊണ്ട് എന്താണോ വേണ്ടത് അത് കൃത്യമായി പാടിപ്പിക്കാനും സാധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ചെറിയ കയ്യൊപ്പുകൾ എപ്പോഴും നമുക്കത് ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിൽ മായാതെ കിടക്കുന്ന പല ഈണങ്ങളിൽ ഒന്ന് തന്നെയാണ് അഗ്നിദേവൻ എന്ന സിനിമയിലെ ഈ പാട്ട്. സോ തീർച്ചയായിട്ടും വികാരങ്ങളെ ഇത്രയും ഭംഗിയായി എത്തിക്കാൻ സാധിക്കുന്നത് ഒരു നല്ല ഗായകൻ കൂടി ആയതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജി ശ്രീകുമാർ പാടി. അഗ്നിദേവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത നിലാവിന്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ എത്ര കേട്ടാലും മതിയാകില്ല അല്ലെ? അങ്ങനെ എന്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. MG രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അനന്തഭദ്രം എന്ന സിനിമയിലെ തിരനുറയും എന്ന് പറയുന്ന പാട്ട്. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. എത്രമാത്രം സൗന്ദര്യമുള്ളൊരു പാട്ടാണ് ഇത് എന്നുള്ളത് കേട്ട് നോക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വെറുതെ കേട്ട് നോക്കുകയല്ല, അതിൻ്റെ ആഴം മനസ്സിലാക്കി നമ്മൾ കേൾക്കുമ്പോൾ മാത്രമാണ് ആ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം നമ്മളിലേക്ക് എത്തുന്നത്. അതിലൊരു വരിയുണ്ട്, ലോല ലോലമാകും എൻ്റെ അധരം എന്ന് പറയുന്നൊരു ഒരു വരി. ആ വരി എത്ര ഭംഗിയുള്ള വരികളാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം അത് KJ യേശുദാസിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ഈ പാട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, ആ വരി ശ്രദ്ധിക്കണം. എത്ര ഭംഗിയാണ്, ലോലമാണ്, ലോലമാണ്, അത്രയും മൃദുവാണ്, അത്രയും സോഫ്റ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ലോലം എന്ന് പറയുമ്പോൾ ആ ലോലം ഇങ്ങ് കിട്ടും. അത്രയും സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള വളരെയധികം സൗന്ദര്യമുള്ളൊരു പാട്ട്, വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് അനന്തഭദ്രം എന്ന് പറയുന്ന ഈ സിനിമ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാട്ട് ആ സിനിമയുടെ മാറ്റു കൂട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ മാറ്റു കൂട്ടുന്നു എന്ന് തന്നെ പറയണം. സോ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഗാനം കൂടിയാണ്, ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിച്ച ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KJ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, അനന്തഭദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത തിരനുരയും എന്ന ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര. Stay tuned. തിരനുരയും ചുരുൾമുടിയിൽ സാ

സിനിമാ ഗാനങ്ങളിൽ മാത്രമല്ല ലളിത ഗാനങ്ങളിലും ഭക്തി ഗാനങ്ങളിലും ഒക്കെ തന്റേതായിട്ടുള്ള ഒരു സംഗീത മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് എം ജി രാധാകൃഷ്ണൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം സിനിമയിൽ മാത്രമുള്ളതല്ല, അദ്ദേഹത്തിന് എവിടെയും അദ്ദേഹത്തിന് സംഗീതമുണ്ട്. ഓരോ മനുഷ്യരിലും അദ്ദേഹം സംഗീതം കണ്ടെത്തുന്നുണ്ട്. രാമായണവും ബൈബിളൊക്കെ സംഗീത നാടക രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു 3 മാസത്തേക്കൊക്കെ വാടകയ്ക്കെടുത്ത് വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ രീതിയിൽ രാമായണവും ബൈബിളൊക്കെ ഇത്രയും വലിയ ഒരു ബുക്കിനെ ഇങ്ങനെ ഒരു സംഗീത നാടക രൂപത്തിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത്രമാത്രം സംഗീതത്തിനും സംഗീതത്തിൻ്റെ ഭാഷയ്ക്കും ആ ഒരു ഈണത്തിനും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം, വളരെ സ്വാഭാവികമായ ഒരു സംഗീത ഭാവം അതിമനോഹരമായി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി, എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ ഹരിചന്ദന മലരിലെ മലര എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്ത എം ജി രാധാകൃഷ്ണൻ മാജിക് എന്ന് തന്നെ പറയണം. ഓർമ്മയിലുണരും ഗാനങ്ങൾ, എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര, അഹലി എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: ഹരിചന്ദന മലരിലെ മധുവായി, ഹരമിളകും മൃഗമദലയമായി.
1: ഇന്നും കേൾക്കുമ്പോൾ അതേ സുഖവും അതേ ഭാവവും പകരുന്ന ഒരുപാട് ഗാനങ്ങൾ, അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് സംസാരിക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ജാനകി പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മൗനമേ എന്ന് പറയുന്ന ഗാനം, പൂവച്ചൽ ഖാദർ വരികൾ എഴുതി തകര എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ട് പാടുന്ന സമയത്ത് പലരും ഇന്റർവ്യൂസിലൊക്കെ ജാനകി അമ്മോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മൗനമേ എന്ന് പറയുമ്പോൾ ഇത്രയും അലമുറയിട്ട് പാടുന്നത്? മൗനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ ശബ്ദമില്ലാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ലേ, അതല്ലേ മൗനം എന്ന് പറയുന്നത്. പക്ഷേ അതിന് എസ് ജാനകി പറയുന്ന ഒരു മറുപടിയുണ്ട്, മൗനമായിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം അങ്ങനെ അലറി വിളിക്കുന്നത്. ശരിക്കും നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ എന്തോരം കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് അവിടെ അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ആ ഒരു ഇമോഷനെ, ആ ഒരു ഫീലിനെ നമ്മളിലേക്ക് എത്തിക്കാനാണ് മൗനമേ എന്ന് ഇത്രയും ഉച്ചത്തിൽ, ഇത്രയും ഉയർത്തി, ഇത്രയും അലറിക്കൊണ്ട് പാടുന്നത് എന്നാണ് ജാനകിയമ്മ മറുപടി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ കാണുന്നത് എം ജി രാധാകൃഷ്ണൻ എന്ന ഒരു പ്രതിഭയുടെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ഭരതൻ്റെ സിനിമയാണ് തകര എന്ന് പറയുന്നത്. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തേടി വരും എന്ന് പറയുന്ന ആ ഒരു വരിയിലെ ചെറിയൊരു നോട്ടിൽ വ്യത്യാസത്തിലാണ് ജാനകിയമ്മ പാടിയിട്ടുള്ളത്. പക്ഷേ റെക്കോർഡിങ്ങിന് ശേഷം ആ ഒരു നോട്ട് തെറ്റിപ്പാടിയതിനെ ജാനകിയമ്മ ഒന്ന് ക്ഷമ ചോദിച്ചു എന്നാണ് എം ജി രാധാകൃഷ്ണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റാണ്, അങ്ങനെ വന്നൊരു ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ജാനകിയമ്മ അത് ചെയ്തു എന്ന് എം ജി രാധാകൃഷ്ണൻ ഓർക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇതൊരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. ഒരു പാട്ടിന് വേണ്ടി അവരെടുക്കുന്ന എഫേർട്സ്, ഓരോ പാട്ടിനും ഓരോ വരികൾക്കും ഓരോ ഈണത്തിനും വേണ്ടി എടുക്കുന്ന ആ എഫേർട്സ് തീർച്ചയായിട്ടും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തകര എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി, എസ് ജാനകി പാടി, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള മൗനമേ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ ഇടങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം പിടിച്ചിരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന ഗാനം ഒരു ഗ്രാമത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിലേക്കും നന്മകളിലേക്കും ഒക്കെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗാനം. ഈ പാട്ടിൽ ഒരു ലാസ്റ്റിൽ നമ്മുടെ ചിത്രചേച്ചി കൊടുക്കുന്ന ഒരു ചിരിയുണ്ടല്ലേ, ആ ചിരി എനിക്ക് തോന്നുന്നു വേണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് വേണ്ട എന്നായിരുന്നു. ആ ലാസ്റ്റ് ചിരി ശരിയായില്ലെങ്കിൽ ഞാൻ അതവിടെ ഉപയോഗിക്കില്ലാട്ടോ എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ഒരു ചിരിയില്ല, നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്ര ഭംഗിയായിട്ടാണ് ചിത്രചേച്ചി ആ ഒരു ഇമോഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂടും നൽകാൻ എന്ന് പറയുന്ന പോഷൻ ആ കൊടുക്കുന്ന ആ ഒരു ചിരി എനിക്ക് തോന്നുന്നു മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. പക്ഷേ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ഗംഭീരമായ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈ സിനിമയിലെ ഈ പാട്ട്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുനെല്ലൂർ കരുണാകരൻ വരികൾ എഴുതി, കെ എസ് ചിത്ര പാടി, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബ്രേക്ക് വിത്തൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ. ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട്

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വരികൾ ഒളിപ്പിക്കുന്ന സൂത്രവിദ്യയില്ലേ, അതെനിക്കൊന്ന് പഠിപ്പിച്ചു തരാമോ? ചിലപ്പോ നമുക്കിനി കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് വേണ്ടി ഒരു കവിത എഴുതാം.

0: നീ പൊർണോ കാണുന്ന എനിക്കൊന്ന് കാണണം. അവളുടെ പ്രേമം
1: ഓള കാര്യത്തിന് എന്താ തീരുമാനം?
0: ഇങ്ങനെ പോയാ ശരിയാവൂല. ഓളം അങ്ങനെ എത്രയും പെട്ടെന്ന് നടത്തണം.
2: കൊണ്ടുപോകും,
3: പേടിക്കണ്ട, ഞാനുണ്ടാവും.

0: ഹസ്ബൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.